0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പരിശുദ്ധ ബലിപെരുന്നാൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിരുകളില്ലാത്ത ഉപേക്ഷിക്കലുകളുടെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പെരുന്നാൾ ദിനം നമുക്കായി നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്, കരയാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ, ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ ആ നിർവൃതിയും സന്തോഷവും അതിൻ്റെ ചരിത്രവും ആ ത്യാഗത്തിൻ്റെ സ്മരണയുമാണ് മരുഭൂമികളുടെ നടുവിലുള്ള മക്കയിൽ നിന്ന് ലോകം മുഴുവൻ കേട്ടത്. ഒരുപക്ഷെ അവസാനത്തെ പ്രവാചകനേക്കാൾ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ ഒരുപക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരിക്കും. ജീവിതത്തിൽ തൻ്റെ വാർദ്ധക്യകാലത്തിൽ ഹാജിറ ബീവിയിലുണ്ടായ ഒരു മകനെ ഒരു കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് നീ മടങ്ങാൻ നാഥൻ്റെ കൽപ്പനയുണ്ടാകുമ്പോൾ മറ്റൊന്നും നോക്കാതെ എൻ്റെ നാഥൻ്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ, ഉപേക്ഷിക്കലിൻ്റെ, അല്ലെങ്കിൽ ആ സൃഷ്ടാവിനെ അനുസരിക്കലിൻ്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് ബലിപെരുന്നാൾ നമുക്കായി നൽകുന്നത്. വളരെ ഭീകരമായ കൊടും മരുഭൂമിയിൽ ഒരു പിഞ്ചുകുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഇബ്രാഹിം നബി മടങ്ങുമ്പോൾ ആ മടക്കത്തിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ ആ ആഴം സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയുടെ, ആരാധനയുടെ അടിയറവിൻ്റെ സന്തോഷത്തിൽ ലയിച്ചു ചേരുകയാണ്. തിരിഞ്ഞു നടക്കുന്ന തൻ്റെ ഭർത്താവിനോട് എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുന്നത് കേട്ട് അവസാനമായി വീണ്ടും ചോദിക്കുന്നു, ഈ ഉപേക്ഷിക്കൽ നാഥൻ്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടുമ്പോൾ അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ഹാജിറ ബീബിയുടെ ചരിത്രവും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമൊക്കെയാണ് ഈ ബലിപെരുന്നാൾ നമുക്കായി ഓർമ്മപ്പെടുത്തുന്ന ത്യാഗത്തിൻ്റെ പുണ്യസ്മരണകൾ. ഇന്നും അതിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഒട്ടേറെ സംഭവങ്ങളും ചരിത്ര സ്മാരകങ്ങളും മക്കയിലും മദീനയിലുമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെയായി പോകുന്ന തീർത്ഥാടകരായ ലക്ഷക്കണക്കിന് ആളുകൾ ആ ചരിത്ര സംഭവങ്ങളെ നേരിട്ട് സ്പർശിക്കുകയാണ്. മക്ക ഈ വിശ്വാസത്തിൻ്റെ തലച്ചോറാണ്, അല്ലെങ്കിൽ തലയാണ്. മക്കയ്ക്കൊരു ഗർവുണ്ട്. വ്യത്യസ്തതകളുള്ള എത്രയോ സംസ്കാരങ്ങളിൽ നിന്ന്, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ കോടി ജനങ്ങളാണ് ഒരിക്കലും നിശബ്ദമാകാത്ത പദസഞ്ചലനത്തിലൂടെ ആ കഅബയ്ക്ക് ചുറ്റും വല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഭൂമിയുള്ളിടത്തോളം കാലം, പ്രപഞ്ചമുള്ളിടത്തോളം കാലം ആ തവാഫ് മുടങ്ങാതെ നടക്കുന്ന രീതിയിലുള്ള ആരാധനകൾ കൊണ്ട് ക്രമീകരിച്ചതാണ് മക്കയെങ്കിൽ മദീന ഹൃദയമാണ്. മദീന ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ, ലോകത്തിൻ്റെ മുഴുവൻ എത്രയോ ജനങ്ങൾ നഷ്ടപ്പെട്ട, എത്രയോ ആളുകളുടെ സ്വപ്നങ്ങൾ അടിയറവ് പറഞ്ഞ, സൃഷ്ടാവിൻ്റെ, നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ യൗവനവും സമ്പത്തുമെല്ലാം ബലി കഴിച്ച് ഒടുവിൽ സൃഷ്ടാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മരണമടഞ്ഞ എത്രയോ ആളുകളുടെ ചരിത്രമാണ് മദീനയ്ക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ബലിപെരുന്നാൾ ദിനത്തിലും നാം എല്ലാം വല്ലാതെ സന്തോഷിച്ച് ആഹാരങ്ങളും വസ്ത്രങ്ങളുമൊക്കെ തയ്യാറാക്കി സന്തോഷിക്കുമ്പോഴും ഹൃദയത്തിൽ നഷ്ടപ്പെടലിൻ്റെ സന്തോഷം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ഓർത്തു നോക്കുക, എന്തെങ്കിലും നമുക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യം ഏത് ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? പലിശ, അല്ലെങ്കിൽ അഴിമതി, അല്ലെങ്കിൽ മോശമായ വരുമാനം, അതെല്ലാം നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തെ ബലി നൽകുന്നവർ, സ്വന്തം ചിന്തകളെ ബലി നൽകുന്നവർ. ആ ചിന്തകളും ശരീരവും വികാരവുമെല്ലാം ബലി നൽകേണ്ടത് സൃഷ്ടാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അവിടെയാണ് ബലിപെരുന്നാൾ അർത്ഥപൂർണമാകുന്നത്. അതല്ലാതെ വീണ്ടും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ സന്തോഷങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു മനസ്സും ഒരു നിയന്ത്രണവുമില്ലാതെ എന്തും നേടുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു യുക്തിയും മനസ്സുമാണുള്ളതെങ്കിൽ ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സന്തോഷപൂർണവും ത്യാഗനിർഭരവുമായ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ബലിപെരുന്നാളായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ത്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപ്പെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപ്പെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
1: രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൽചർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ ഏഴാമത് ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ KRadhakrishnanുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്.

0: സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് സിപിഎം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എംഎൽഎ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ളക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സിപിഐഎം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകടസമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം

ജയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടിവി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 ടിവി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചറിന് ഇരട്ടി മധുരമാണ്. ഇന്ന് പെരുന്നാൾ ദിനത്തിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയുക, ഓർമ്മകളിലൂടെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഞാനും ശരത്തും തമ്മിലിരുന്ന് പറയാണ്, എന്നാണ് നമുക്ക് ലീവ് എന്ന് ചോദിക്കുമ്പോൾ പറയും ആഘോഷ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ദിവസം വേണമെങ്കിലും ലീവ് എടുക്കാം. ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇനി എത്ര വലിയ ക്രിസ്മസ് ആണെങ്കിലും എത്ര വലിയ ആഘോഷങ്ങളാണെങ്കിലും ഈ റേഡിയോ മീഡിയയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആഘോഷങ്ങൾ ഇരട്ടി മധുരമാക്കാനായിട്ട് ഓടി ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ദിവസം ലീവൊന്നുമില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ലീവ് ചോദിക്കാനായിട്ട് പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള ആഘോഷ ദിവസങ്ങളിൽ പോകുന്ന സമയത്താണ്. എല്ലാവരും ഒരുപോലെ ലീവിന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. പിന്നെ ഉള്ളടം നമ്മൾ എവിടെയാണോ അവിടെ ആഘോഷിക്കാനും പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളിപ്പോൾ അവധി എടുത്ത് വീട്ടിൽ നിന്നിട്ട് വീട്ടിൽ നിന്ന് ആഘോഷിച്ചില്ലെങ്കിൽ എന്താ അതിനൊരു സുഖം ഉണ്ടാവുക? അതാണ് പറയുന്നത്, എവിടെയാണെങ്കിലും നമുക്ക് സന്തോഷിക്കുവാനും ചിരിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും പുണ്യ ദിവസമായിട്ടുള്ള ആത്മത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അതോടൊപ്പം തന്നെ അത്രമേൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മുടേതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു ബലിപ്പെരുന്നാൾ ദിനത്തിൽ നമുക്ക് കുറേ യാത്ര ചെയ്യാം. നിങ്ങളുടെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്ന് വലിയൊരു ചർച്ചകളോ ഒന്നുമല്ല, പെരുന്നാളിൻ്റെ മൈലാഞ്ചി മുഞ്ചുള്ള പാട്ടുകളും ഓർമ്മകളും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ടോ ഇന്നത്തെ പരിപാടി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. അപ്പോൾ വേഗം വേഗം വേഗം വിഷസും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂൺ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാഠങ്ങൾ ഓർമ്മിപ്പിച്ച് വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ നിറവിലാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കൈവന്ന പുത്രനെ ദൈവകൽപ്പനയാൽ ബലി നൽകേണ്ടി വന്ന ഒരു മനുഷ്യന്റെ ത്യാഗത്തിന്റെ ദിവസം കൂടിയാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബി എന്ന് പറയുന്ന മഹാനെ ദൈവത്തിനെ നമ്മളിങ്ങനെ ആ ഒരു ത്യാഗത്തിനെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ആത്മസമർപ്പണത്തിന്റെ ഒരു സന്തോഷത്തിൽ നമുക്കിങ്ങനെ ആഘോഷിക്കാം. എൻട്രോഡ്യൂ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ. ഒരുപാട് ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടാകും. ഉറപ്പായിട്ടും വിളിക്കാം. നമ്പർ 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒരുപാട് ഒരുപാട് മൈലാഞ്ചി മുഞ്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഇന്ന് ഏതൊക്കെ കൂട്ടുകാരാണ്, ഏതൊരു ആഘോഷം വരുമ്പോഴും സൗഹൃദങ്ങൾക്കാണല്ലോ ഇരട്ടി ഭംഗിയുണ്ടാവുക. നിങ്ങളെ ഇന്ന് വിളിച്ചിട്ടുള്ള കൂട്ടുകാരും ഇന്നത്തെ ആഘോഷ പരിപാടികളും, പിന്നെ ഏറ്റവും എല്ലാ ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് എല്ലാവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അല്ലേ. എല്ലാ തിരക്കുകളും ഒക്കെ മാറ്റി പെരുന്നാളും ഓണവും ക്രിസ്മസും ഒക്കെ വരുന്ന സമയത്താണ് നമ്മളെല്ലാവരോട് ചേർന്ന് ഒരു നല്ല വൈകുന്നേരങ്ങളൊക്കെ ഒരുക്കുക, നല്ല ഫുഡ്. ഈ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ വെച്ച് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഓ, ഈ പെരുന്നാളിൻ്റെ വിശ്വസും ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ വിളിച്ചറിയിക്കാം. ആഘോഷ നിറവിൽ എൻട്രോഡ്യൂൺ 91.2 നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ. യാത്ര നമുക്ക് തുടരാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗ്യാങ്ടോങ്ലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനാസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത്, 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എന്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുക. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ പറഞ്ഞാലും ഞാൻ പറ്റത്തില്ല. ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുനരുകൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദാശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോ എൻ കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
0: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: പാട്ട് നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ റേഡിയോ 91.0.

0: മഴ ഇഷ്ടമാണ്, എന്നാലും ചില സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്ക് അടുത്തൊരു ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ,
1: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം, പെരുന്നാളാശംസകൾ. ഇതോ
1: പെരുന്നാളാശംസകൾ, പിന്നെ സമാധാനത്തിന്റെ, ക്ഷമയുടെ, സന്തോഷത്തിന്റെ ഈദ് മുബാറക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും സന്തോഷത്തോടെ നുകരുന്നു.
0: സന്തോഷത്തോടെ പകരുന്നു,
1: സന്തോഷത്തോടെ പകരുന്നു. നുകരുന്നു എന്ന് പറയുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്,
0: ഹൃദയത്തിൽ നിന്നങ്ങ് കൊടുക്കുവാണ്. ഏറ്റവും പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ പറയാവോ? ഹലോ, ഓർക്കാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വിളിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, പിന്നെ റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുത്. റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു കാര്യം പിന്നെ ഓക്കെ, ഞാൻ സംസാരിക്കുന്നത് ഫോണിലും കേൾക്കാം റേഡിയോയിലും കേൾക്കാം ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ ആവില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി പെരുന്നാൾ ദിനത്തിൽ നമ്മളിങ്ങനെ അല്ലേ കൂടുമ്പോൾ ഇമ്പമുള്ള ആഘോഷങ്ങൾക്ക് എന്ത് രസമാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഘോഷത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ എല്ലാ ആഘോഷങ്ങളെ സുന്ദരമാക്കുന്നത് നല്ല ഭക്ഷണങ്ങൾ തന്നെയാണല്ലോ. ഇന്ന് രാവിലെ എന്താ വിരുന്ന് കൂടാനൊക്കെ ആയിട്ട് രാവിലെ തന്നെ പെരുന്നാൾ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടോ? അങ്ങോട്ടേക്കുള്ള യാത്രയിലാണോ? വൈകിട്ട് എന്താ പരിപാടി? അതോ സിനിമ കാണാൻ പോവുകയാണോ? അതോ കൂട്ടുകാരെല്ലാം കൂടി കൂടി ഒരു ആഘോഷത്തിൻ്റെ പിന്നെ മൈലാഞ്ചി കിട്ടോ നിങ്ങൾ? ഓക്കെ, എന്താണെങ്കിലും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, വിളിക്കാം. ആഘോഷത്തിൻ്റെ ഓർമ്മകളുടെ കഴിഞ്ഞു പോയ എപ്പോഴും നമ്മളിപ്പോൾ ഓണമാണെങ്കിൽ ഏത് ആഘോഷമാണെങ്കിലും നമ്മൾ പറയുന്നത് പഴയ കാലത്തിൻ്റെ ആഘോഷങ്ങൾക്കാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക. പണ്ടത്തെ എപ്പോഴും ഇന്നലകൾ ജീവിക്കാനാണ് മലയാളികൾക്ക് കൂടുതലിഷ്ടം. അപ്പോൾ പെരുന്നാളിനും അങ്ങനെയുള്ള ഓർമ്മകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലം കൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വിളിക്കാം. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ
2: ഹലോ, എന്റെ സ്വന്തം സ്വാതി.
0: എന്തോ അമ്മേ, പറഞ്ഞോളൂ. ഞാൻ അമ്മ എന്റെ സ്വന്തം സ്വാതി പോലെ വിളിച്ചപ്പോ ഒരു നിമിഷം ഞാൻ സ്നേഹം കൊണ്ടങ്ങ് മറന്നുപോയി. ഞാൻ എന്താണ് പറയാൻ വരുന്നേന്നുള്ള കാര്യം
2: പറഞ്ഞോ?
0: അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് പെരുന്നാൾ ആശംസകൾ കേട്ടോ. താങ്ക് യു അമ്മേ. അപ്പൊ അച്ഛനോടും പറയണം, ആഘോഷിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും കൂട്ടുകാരങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമോ വീട്ടിലോട്ട്? അങ്ങനൊന്നും പറയില്ല, സ്നേഹത്തിൽ തന്നു കഴിഞ്ഞാ കഴിക്കണം കേട്ടോ. അങ്ങനൊന്നും നമ്മൾ പറയരുത് കേട്ടോ. അങ്ങനല്ല അമ്മേ, നമുക്ക് സ്നേഹത്തോടു കൂടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അത് നിഷേധിക്കരുത്. അമ്മേ അതാണ് അമ്മയിൽ നിന്ന് ഞാൻ അങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് കേട്ടപ്പോ വെച്ച് ഹേ പത്മജാമയാണോ ഈ പറയുന്നത്? അതെ, അങ്ങനെ വേണം,
2: തിരസ്കരിക്കത്തില്ല ആർക്കും.
0: അങ്ങനെ വേണം അമ്മേ,
2: എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും,
0: കൊടുക്കുകയും ചെയ്യും, വാങ്ങിക്കും. അങ്ങനാണോ മനുഷ്യ ജീവിതം? അങ്ങനെയാണ്. അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഇപ്പൊ പെരുന്നാളിന്റെ ഒരു മൈലാഞ്ചി ഒക്കെ ഇട്, അച്ഛനോട് പറ കയ്യിൽ കൊടുത്ത് മൈലാഞ്ചി കിട്ടാൻ. പക്ഷേ നമ്മള് പണ്ടേ ഈ കല്ലിലരച്ചിടുന്ന സംഭവം ഉണ്ടല്ലോ, അതിലൊരു മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് റേഡിയോട്ട് അയച്ചേക്കണം കേട്ടോ. ഇന്നിട്ടോ? ഇന്ന് ഇടണം. അടുത്തുള്ള വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടികളോട് പറ കടയിൽ നിന്ന് ഒരു മൈലാഞ്ചി അമ്മ അമ്മയ്ക്ക് മേടിച്ചോണ്ട് വരാൻ പറയണം. ഇന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പൊ തന്നെ ഫോൺ വെച്ചാൽ ഉടനെ അവരെ വിളിച്ചിട്ട് പറയണം, മോനെ എനിക്ക് മൈലാഞ്ചി ഇടണം, എന്റെ കൈക്ക് മൈലാഞ്ചി ഇടണം, അത്യാവശ്യമായിട്ട് ഒരു 12 മണിക്കുള്ളിൽ എനിക്ക് കിട്ടണം, എന്റെ കയ്യിൽ ഇട്ട് തരണം എന്ന് പറയണം. എന്റെ വാട്സാപ്പിൽ ഇട്ട് തന്നാ മതി കേട്ടോ. ഓക്കെ, അപ്പോ ശരിക്കും മൈലാഞ്ചിയൊക്കെ ഇടുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്തിന്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. ഞാനും ഈ പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്റെ വീടിനോട് ചേർന്ന്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്, എന്റെ വീടിനോട് ചേർന്ന് എന്റെ കുട്ടിക്കാലത്ത് കുറേ ഇത്തമാരുണ്ടായിരുന്നു, അവരൊക്കെ നമ്മൾ എന്റെ കൈകളിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനും എന്താ പറയുക, ഇടിയപ്പം പരത്തുന്നത് പോലെയുള്ള രീതിയിൽ ഞാനും ഇട്ട് അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഡിസൈൻ ഒന്നും അറിയത്തില്ല, പക്ഷെ കുളമാക്കിയാലും ആത്മവിശ്വാസത്തിന് ഒരു കുറവും ഉണ്ടായില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ, സുരേന്ദ്രൻ ചേട്ടോ, വേഗം വണ്ടിയിലോട്ട് ചാടി കയറിക്കോളൂ.
3: സർവലോകങ്ങളുള്ളവർക്കും ആശംസകള് അർപ്പിക്കുന്ന പെരുന്നാൾ ആശംസകള്, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ.

0: സന്തോഷത്തോടെ എല്ലാരും ജീവിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ.
1: സന്തോഷത്തോടുകൂടി ഈ ഒരു ഇത്തിരി പോകുന്ന ജീവിതത്തിൽ ഒത്തിരി സ്നേഹിച്ചങ്ങ് ജീവിക്കട്ടെ.
0: ഒരു കാര്യം പറയാനുണ്ട്.
1: പറഞ്ഞോ.
0: ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രത്യേകത ഉണ്ട് മോളെ. ഗൾഫ് രാജ്യങ്ങളിലെ ഈ നല്ലത് നല്ലതുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണം. അത് ഗൾഫ് രാജ്യം ഈ ആഫ്രിക്കൻസ് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ അവര് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു സിറ്റിയില് ഒരു ഹോട്ടൽ സ്ഥാനത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മള് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ചേച്ചാറില്ല. അവര് എഴുന്നേറ്റിട്ട് താൽ താൽ എന്ന് പറയും, ബാബ വന്നിരിക്കും ആഹാരം കഴിച്ച് എന്നും പറയും. പക്ഷെ നമ്മളോ കുറെ കയറി കഴിഞ്ഞ് നമ്മള് പ്രാർത്ഥിക്കാനാണ് നോക്കുന്നത്. കുറെ അവരുടെ നല്ല വശങ്ങൾ, ഭക്ഷണം ഭക്ഷണം തരാനായിട്ട് അവർ ജന
1: തീർച്ചയായിട്ടും
0: അവന്റെ നെറ്റിയിലെ വിപ്പ് അടങ്ങുന്നതിന് മുമ്പ് അവന്റെ റാത്തി കൊടുക്കണമെന്ന് പറയാം. നെറ്റിയിലെ വിയർപ്പ് പതിക്കുന്നതിന് മുമ്പ് റാത്തി കൊടുക്കാൻ കൊടുക്കണമെന്ന് പറയാം. നബി തിരുമേനി പറഞ്ഞിട്ടുള്ള
1: കാര്യങ്ങളാണ്.
0: ഈ ജോലിക്ക് കൂലി എന്നൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ ഓടാനും കൂടി വർഷങ്ങൾക്കൊണ്ട് ഇതൊക്കെ ലിഖിതപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കണം.
1: തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സുരേന്ദ്രൻ ചേട്ടോ.
0: എല്ലാവർക്കും അനിൽ മുഹമ്മദ് ചേട്ടനെ എല്ലാം തിരക്കാന്ന്
1: എല്ലാരും സ്റ്റുഡിയോയിൽ അടുത്ത് തന്നെയുണ്ട്.
0: എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവും.
1: തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷമായിട്ട് ആഘോഷിക്കും കേട്ടോ.
0: അതെ അതെ അതെ,
1: ഉറപ്പായിട്ടും. നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനായിരുന്നു വിളിച്ചത്. കണ്ടോ, നമ്മൾ വിശക്കുന്ന വയറുന്നങ്ങൾ ഈ ഒരു ദിവസം എന്ന് മാത്രമല്ല, നിങ്ങളെപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ കഴിക്കുന്നുണ്ടോ, ഓക്കെ ആണോ, നമ്മൾ വിചാരിക്കും ഓക്കെ ആർക്കാണ് കഴിക്കാനില്ലാത്ത എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, വിശക്കുന്നവർ അല്ലെങ്കിൽ അതിനെയൊക്കെ കാണാനായിട്ട് ഈ ഒരു ദിവസം നമുക്കൊരു തീരുമാനം കൂടി എടുത്താലോ. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ ലൈഫ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൂടിയാണ് നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല. അപ്പം ഈ ഒരു ദിവസം, ഈ ഒരു ബലിപ്പെരുന്നാൾ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം, ഒരു കുഞ്ഞൊരു തീരുമാനം. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഓക്കെ, സ്കൂൾ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഒരു ഒരു 100 or 200 rupees നിങ്ങൾ കുറച്ച് പേരെ ചേർന്ന് മാറ്റി വെച്ച് സാധാരണ കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങാതെ നിൽപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു സമാധാനമുള്ള കാര്യമാണ്. നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറയുന്നൊരു കൊച്ചു കാര്യമായിരിക്കും, സ്കൂളിൽ പോകുന്നതിന് വലിയ ചിലവാണോ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ രൂപയാണ് ഫുഡിനും ഡ്രസ്സിനും ഒക്കെ പൊട്ടിച്ച് കളയുന്നത് അല്ലേ. എന്നാലോചിച്ച് നോക്കി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സൂപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എത്രയോ ക്യാഷാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾ ആരെങ്കിലുമൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണം. അപ്പോഴാണ് ഓരോ പെരുന്നാളിലും ഓരോ കാര്യത്തിനും ഭംഗിയുണ്ടാവുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. അതെ ചേച്ചിക്കും പെരുന്നാൾ ആശംസകൾ. ഞാനിവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ചിലപ്പോ റേഡിയോ ജംഗ്ഷൻ ആവും, ചിലപ്പോ ഓണാട്ടുകാരെ ആയി പോവും. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷേ പ്രോഗ്രാമുകൾ മാറി മാറിയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ ചിലപ്പോ 7 o'clock എന്നുള്ള ചിലപ്പോ 10 o'clock അങ്ങനെ അങ്ങനെ അങ്ങനെ മാറി മാറിയായിരുന്നു. ഓക്കെ, അപ്പൊ പെരുന്നാൾ ആശംസകൾ. സുന്ദരി കുട്ടിയായിട്ട് അടിച്ചു പൊളിക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, അൺലിമിറ്റഡ് കോൾ ചെയ്യാനുള്ള ഓഫറൊക്കെയാണ് എല്ലാവരും ചാർജ് ചെയ്തിട്ടേക്കുന്നത്. വിളിക്കാൻ മടിക്കരുത്. ഓക്കെ, വിളിച്ചൊരു വിഷസ് അറിയിക്കുക, ഒന്ന് ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കുന്നേ. ഓക്കെ, ഈ ഒരു യാത്ര സുന്ദരമാക്കാനായിട്ട് ഈ ഒരു പെരുന്നാൾ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകൾ അറിയിക്കാൻ വിളിക്കാം. നമ്പർ 9544709912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അടുത്ത ഒരു കോളർ യാത്രക്കാരിയാണോ യാത്രക്കാരനാണോ എന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സ്വാതിമോളെ.
1: എന്തോ പെരുന്നാൾ ആശംസകൾ?
2: രാവിലെ ഉത്സവം ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയില്.
1: അതെ, എന്തൊക്കെയാണ് അടുക്കളയിൽ ഇന്ന് പാചകം? ഞാൻ വാചകം, അമ്മ പാചകം. പറഞ്ഞോളൂ. പുട്ടും പോയോ? അയ്യോ, ഒന്നുകൂടി ഒന്ന് വിളിക്കണേ അമ്മേ, കോള് ഡ്രോപ്പായി പോയി. എനിക്കൊന്നും റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് പലഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പുട്ട്. പുട്ടും ഞാൻ പറയാം കൂട്ടിന്റെ കൂടെ. നിങ്ങൾക്കും പറയട്ടെ, കമന്റ് ചെയ്യാം. നമുക്ക് കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അശ്വതി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗ്രീഷ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കിരൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സ്വാതി, ശരിക്കും പെരുന്നാൾ ആശംസകൾ നമ്മൾ കുറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, വിശ്വസ് അറിയിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഷാഹിന നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി, രാവിലെ തന്നെ കത്തി അടിക്കുവാണല്ലോ. അല്ലേ അല്ലേ, എന്തുവാ ഷാഹിന. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് അമ്മേ, പെരുന്നാൾ ആശംസകൾ. ഓക്കെ, ഇന്ന് കൂട്ടുകാരൊക്കെ വീട്ടിൽ പോകുന്നുണ്ടോ?
3: കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നില്ല, നമ്മുടെ അടുത്ത് രണ്ട് വീടുണ്ട്, അത് രണ്ടുപേരും വിളിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഉറപ്പായിട്ട് പോകണം. ആ
3: പോണം പോണം, നമ്മള് പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ.
1: പോയിട്ട് നന്നായിട്ട്, ഞാൻ പറയട്ടെ, പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പറയണം. ഓണത്തിന് അങ്ങ് വന്നേക്കണം കേട്ടോ.
3: പിന്നെന്തുവാ, പിന്നെ മോളെ നമ്മുടെ ഫസിലില്ല, ഫസിലിന്റെ പെരുന്നാളാശംസ എത്ര സന്തോഷത്തോടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇല്ലെങ്കിൽ പറഞ്ഞേക്കണം.
1: ഇതെല്ലാരും എന്താ, എന്റെ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് റേഡിയോയുടെ അടുത്ത് തന്നെ എന്റെ അക്ഷര തെറ്റുകളും കുറ്റങ്ങളും നോട്ട് ചെയ്തോണ്ട് ഇവരെല്ലാം എന്റെ അടുത്ത് തന്നെയുണ്ട്.
3: എന്താ തെറ്റ്? ഒരു തെറ്റില്ല, എനിക്കത് തെറ്റുണ്ട്, അത് ഞാൻ പേഴ്സണലി പറയുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, അതാണ്
3: എന്റെ മോളെ. വേറെ കാര്യം
1: പറഞ്ഞു,
3: എന്റെ സെലീലായിക്കും സാർക്കത്ത് ഷാജി, ഷാജിയെ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നില്ല, എന്താന്നറിയത്തില്ല.
1: എനിക്കൊന്നും പെരുന്നാളാഘോഷത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും ആള്.
3: അല്ല, കുറച്ച് ദിവസമായി കേട്ടിട്ട്. പിന്നെ എന്റെ ടീച്ചർ അമ്മയ്ക്ക്, എന്റെ സുകുമാരി അമ്മയ്ക്ക്, ഇന്നത്തെ ഓരോ പത്മജ അമ്മ, ഇങ്ങനെ എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസ, എന്റെ പുഷ്പവല്ലി പാതിക്കിട്ടിട്ട് കുട്ടികളഞ്ഞ്.
1: അതെന്താന്നറിയത്തില്ല, പുട്ടിനാവി വന്നു കാണും, അതിന് എടുക്കാൻ പോയതായിരിക്കും.
3: അതുകൊണ്ട് എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെയും പ്രത്യേക പെരുന്നാൾ ആശംസ. പിന്നെ പിന്നെ എന്റെ സരസുമോനെ ഒരിക്കലും കളയാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ സുമയ്യ, സുമയ്യ പെരുന്നാൾ ആയതുകൊണ്ടായിരിക്കും എന്ന് പറയാൻ. പിന്നെ എന്റെ മോക്കും മോടെ അലിയക്കയുടെ കുഞ്ഞിനും മോടെ അമ്മയ്ക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് എന്റെ പെരുന്നാൾ സന്തോഷത്തോടെയിരുന്നു. നമ്മള് സന്തോഷത്തോടെ ഇങ്ങനെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അതായത് എല്ലാവർക്കും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
3: എല്ലാവർക്കും.
1: നമ്മൾ എപ്പോഴും, ഞാനായാലും പോലും ഒരിക്കലും
3: കോഴികളെ ഒന്നും വിളിക്കത്തില്ലേ ഒരാള്. അതിന്റെ പേരെന്തോന്നാണ് എല്ലാ പെരുന്നാളാഴ്ച
1: അമ്മ എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും പേര് പറയുമ്പോ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പിണക്കാവുന്നേ, അതുകൊണ്ട് എല്ലാവരും പറയാൻ ശ്രമിക്കുക. എഴുപതോ? ഞാൻ വിശ്വസിക്കില്ല ബേബി. അപ്പൊ അമ്മ നമ്മുടെ പുളി എനർജി ആയിട്ടുള്ള ഒരു അമ്മയാണ്, നമ്മുടെ വിജയമ്മ അമ്മയാണ്. ഇപ്പോഴും ഞാൻ പറയില്ല, ഓണാട്ടുകാരെ പാസഞ്ചറിൽ വന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാവി എടുത്ത് ഇങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടി വരുന്ന കുറെ മുഖങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് പേരായിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഏത് ആഘോഷമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിൽ ഓടി വന്നിങ്ങനെ മൈക്കിന്റെ മുന്നിൽ വന്നിരിങ്ങനെ ഇരുന്നിട്ട് അമ്മമാരെ ഓടി വായോ, ചേട്ടന്മാരെ ചേച്ചിമാരെ, പിന്നെ രഹസ്യമായിട്ട് വരുന്ന കുറേ മെസ്സേജുകൾ, ഈ ഇന്റർവെൽ സമയത്തൊക്കെ മെസ്സേജൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴും നിങ്ങളൊക്കെ കോളിലേക്ക് വരൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെരുന്നാൾ ദിവസം നമ്മളിങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളും മൈലാഞ്ചി മുഞ്ചിൻ്റെ ഓർമ്മകളൊക്കെയുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കാലം കഴിയുമ്പോഴും ഓരോ ആഘോഷങ്ങളുടെയും ഒരു രീതിക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയും, പിന്നെ ലെറ്റർ എഴുതാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പം അതൊക്കെ മാറി രാവിലെ ഒരു കിൻഡൽ മെസ്സേജുകളാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്നത്. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നോക്കാം. ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഇത് തഴവീൻ.
1: തഴവീൻ, ആരാ സംസാരിക്കുന്നേ?
4: ഞാൻ ബാബു.
1: ബാബു ചേട്ടോ, പെരുന്നാൾ ആശംസകൾ. ബാബു ചേട്ടോ, പെരുന്നാൾ ആശംസകൾ. ഇത് മുബാറക്. താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്താ രാവിലെ എന്താ പരിപാടി? ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലേക്ക് ലിസ്റ്റ് എഴുതി വെച്ചിരിക്കണം. ആദ്യം അശോകന്റെ വീട്ടിൽ, പിന്നെ ബാബുവിന്റെ വീട്ടിൽ, പിന്നെ ഷാജിയുടെ വീട്ടിൽ. എന്തൊക്കെയാണ് പ്ലാനിങ് കേക്കട്ടെ. പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതട്ടെ, നന്നായിട്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. മോളോടുകൂടി പറയുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഹലോ, മോടെ പേരെന്താ? വർഷ. ഓക്കെ, എന്ത് പഠി എന്നാ ഇപ്പൊ ഈ ഒരു ടൈമിൽ എക്സാം എന്താണ് മോളെ? ഓക്കെ, അപ്പൊ പുറത്തോട്ടൊക്കെ പോയി എക്സാം ഒക്കെ പാസ്സാവുന്ന സമയത്ത് ഞങ്ങളെ ഇന്ന് വിളിച്ച് അറിയിക്കണം. ചേച്ചി സെറ്റ് സെറ്റായി എന്ന് പറയുവോ?
3: കഴിഞ്ഞു,
1: കിട്ടി. ഇനി അടുത്ത് എന്താണ്? ഇപ്പൊ അച്ഛൻ പറഞ്ഞത് എക്സാം എന്നായിരുന്നു. ഓക്കെ ഓക്കെ, എല്ലാം നന്നായിട്ട് എഴുതി മിടുക്കിയായിട്ട് പോയിട്ട് വായോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ആശംസകളും നിങ്ങളുടെ ഒരു പെരുന്നാൾ ഓർമ്മകളും ഒക്കെ വിളിച്ചറിയിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ദിനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ഏറ്റവും നാലശ്ശേരി കാത്തിരുന്ന് തനിക്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ ബലി അർപ്പിക്കേണ്ടി വരുന്ന, അതായത് നമ്മൾ എത്രയൊക്കെ ചേർത്ത് വെച്ചാലും എന്തൊക്കെ നമ്മളോട് ഇങ്ങനെ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാലും ഇതെല്ലാം ദൈവം വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കേണ്ട ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ ലൈഫ് ഒന്നും നമ്മൾ എത്രത്തോളം ചേർത്ത് വെക്കുന്നതൊന്നും നമ്മുടേതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടി തന്നെയാണ്. അത്രത്തോളം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും, മോട്ടിവേഷൻ പറയുന്ന ഞാനാണെങ്കിൽ പോലും ചില സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അടക്കി ദൈവമേ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവാണെങ്കിലും കൃഷ്ണനാണെങ്കിലും പ്രവാചകരായിട്ടുള്ള മുഹമ്മദ് നബിയാണെങ്കിലും അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളിലൂടെയും ഏറ്റവും കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്നവരാണ്. ഇന്ന് നമ്മൾ അവരെ ദൈവതുല്യരായിട്ട് കാണുന്ന ആ ഒരു സമയത്ത് പോലും അവർ കടന്നു വന്ന ഇരുട്ടായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ അതുകൂടി ഒന്ന് ചിന്തിക്കണം. ആ ഒരു തീയിലൂടെ കടന്ന് വരുമ്പോഴാണ് സ്വർണത്തിന് ഏറ്റവും ഭംഗിയുണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ കാഠിന്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാം, ഇന്ന് പോടാറക്കാം, ഒന്ന് പൊടി വേണ്ടേ എന്ന് വിചാരിക്കും. അതൊന്നുമല്ല, അവർ കടന്നു വന്ന വഴികൾ, ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ, അവർ കടന്നു വന്ന വഴികൾ അത്രത്തോളം കാഠിന്യമുള്ളതായിരുന്നു, മുള്ളുകൾ നിറഞ്ഞതായിരുന്നു, പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. ഈ ഒരു പുണ്യദിനത്തിൽ നമുക്ക് പറയാനുണ്ട്, അറിയാനുണ്ട്, ആശംസകൾ അറിയിക്കാനുണ്ട്. പാട്ടുകളെയും ചേർത്ത് ഇങ്ങനെ കൂടെ വെയിറ്റ് ചെയ്യുകയാണ്, എന്നെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ. പാട്ടിടാനുള്ള സമയമായി, പാട്ടിടാനുള്ള സമയമായി. പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീ വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% ഓഫ് ഓടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു. അതായത് നമ്മൾ യാത്രക്കാരെല്ലാം കൂടി ഇത്രയേറെ പാട്ടുകളൊക്കെ കേട്ട് വിഷസൊക്കെ അറിയിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സ്വാതി മോളെ. വിടമാട്ടെ.
0: ഞാൻ ചോദിക്കട്ടെ, പുട്ടിനാവി വന്നോ നോക്കാൻ പോയതാണോ ഇടയ്ക്ക്? ഹലോ, എന്ത് പറ്റി നമ്മുടെ പുഷ്പലിയമ്മയുടെ ഫോണിന്? കേൾക്കുന്നില്ലല്ലോ. ദയവായിട്ട് ഒരു തവണയും കൂടി ഒന്ന് ശ്രമിക്കണേ അമ്മേ. ഓക്കെ, അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഓർമ്മ ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് ഞാനും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഓരോന്നിനും നമ്മൾ അടിച്ച് പൊളിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും രണ്ടാമതില്ല എന്നുള്ളൊരു ബോധത്തിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: പറയൂ, ഞാൻ പ്രജാത. നമസ്കാരം. അത് സ്വാതി, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സ്വാതി പറഞ്ഞോളൂ, കേക്കട്ടെ.
1: അപ്പൊ നമ്മള് എല്ലാവർക്കും, കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ഒരു ബക്രീദ് ആശംസകൾ. എസ്പെഷ്യലി നമ്മുടെ ഇബ്രാഹിം സാർ, ഈ നിമിഷത്തിൽ സാറിനെ ഞാൻ പെട്ടെന്ന് നോക്കുന്നു.
0: ഉറപ്പായിട്ടും.
1: പിന്നെ അനിൽ സാർ, പിന്നെ നമ്മളുടെ പ്രസ്ഥാന സ്ഥലി, അത് ഞങ്ങളുടെ ഒരു ജോഡിയാണ്. ബാക്കിയുള്ളവർക്ക് ഉപരി അവർക്ക് നാല് പേർക്കും ഒരു സ്പെഷ്യൽ.
0: ഒരു വിശേഷമല്ല, പ്രത്യേകിച്ച് എന്താ, ഇങ്ങനെ പോകുന്നു. എല്ലാ ദിവസങ്ങളും നമുക്ക് ആഘോഷമല്ലേ?
1: തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഘോഷിക്കുകയല്ലേ.
0: അതെ. അപ്പൊ നല്ലൊരു പെരുന്നാൾ ആശംസകൾ നേരുന്നു ചേച്ചി. കൂട്ടുകാരെ വീട്ടിലൊക്കെ പോകുന്നു?
1: എന്തോ ഇല്ല, വേറെ കുറച്ച് ബിസിനസ് സംബന്ധമായിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ,
1: അങ്ങോട്ട് പോകുന്നുണ്ട്.
0: ശരി ശരി. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം, പെരുന്നാളിന്റെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പറയാം. ഓണാട്ടുകാര പാസഞ്ചറിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ പെരുന്നാളിന്റെ ഓർമ്മകളിലൂടെ പണ്ടൊക്കെ ഈ തറവാട് വീടുകളല്ലേ, അമ്മമ്മ വീടുകളിലോട്ടൊക്കെ ഈ പെരുന്നാളിന്റെ വൈകുന്നേരങ്ങളിൽ ഓടിച്ചാടി ചെല്ലാറുണ്ട് അല്ലേ. ആ ഒരു സമയത്ത് എപ്പോഴും നമ്മുടെ കസിൻസും എല്ലാവരോട്ട് ചേരുന്ന ആ ഒരു നിമിഷത്തിൽ എപ്പോ ഏത് കാലത്തും ഇങ്ങനെ മധുരിക്കുന്ന ഓർമ്മകൾ തരുന്നത് തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ തവണ കറങ്ങി തിരിഞ്ഞു വരുമ്പോ നെറ്റ്വർക്ക് പ്രശ്നമായിട്ട് ഓടുവാണ്.
3: ഞാൻ വേറൊരു ഫോൺ എടുത്ത് വിളിക്കാം. എന്റെ ശ്രോതാക്കളെ ഞാൻ വിഷ് ചെയ്യാതെ വിടാൻ പറ്റുമോ?
0: അതെ, പറഞ്ഞോളൂ, എല്ലാരും കേക്കട്ടെ.
3: ഇന്നത്തെ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സെലീന, റസാനത്ത്, പിന്നെ നമ്മുടെ സുഹേൽ മലപ്പുറം, ഷാജിക, രഹന,
0: റസീന,
3: എല്ലാവർക്കും ഇന്ന് എന്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു.
0: ഉറപ്പായിട്ടും അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കിതാ അടിപൊളി അടുപ്പിൽ പുട്ട് പുട്ടൊക്കെ വെച്ച് കറിയെല്ലാം സെറ്റാക്കി വെച്ചിട്ട്
3: രാവിലെ വെന്തായിരുന്ന പുട്ടും കടലയായിരുന്നട്ടാ. അന്നേരം വെന്ത് ഞാൻ പിന്നെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നടാ.
0: ഓക്കേ, രാവിലെ വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്ന സമയത്തല്ലേ. എന്തോ
3: ഇവരെ എനിക്ക് വിഷ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ശബ്ദത്തിലൂടെ അറിഞ്ഞ് നമ്മുടെ ഒരുപാട് പേരുടെ ഹൃദയത്തില് ദുഃഖവും സന്തോഷവും പകർന്നു തരുന്നവരെ നമ്മൾ ഓർമ്മിക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
3: അപ്പൊ അവരെ ഒന്ന് വിഷ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ മൂന്നാമതെങ്കിലും ഒരു കോള് കിട്ടുമെന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു വന്നു.
0: ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ട്. അമ്മയ്ക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഇന്ന് റേഡിയോ കേൾക്കും, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ പുറകിൽ പുറകിൽ വരുന്നുണ്ട്. പ്രോഗ്രാം കേട്ടിരുന്നോ?
3: എന്നെ കേൾക്കാതെ വിടുവോട്ടെ?
0: വിടമാട്ടെ.
3: ഐശ്വര്യയും ഇതിന്മോനും ഒക്കെ അന്ന് ഒരുപാട് നേരം പറഞ്ഞായിരുന്നു മോള് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് കേക്കണേന്ന്.
0: കേട്ടിട്ട് മനുഷ്യനോട് ഇഷ്ടമൊക്കെ തോന്നിയോ, വരാനൊക്കെ തോന്നിയോ?
3: ആ ഇത്തിരി കർക്കശക്കാരനാ.
0: ആ കർക്കശക്കാരനാ, പക്ഷെ കർക്കശക്കാരൻ വളരെ സന്തോഷത്തിൽ പോയി.
3: വളരെ സന്തോഷത്തിൽ പോയി. പിന്നെ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തൊക്കെ വെച്ച് സന്തോഷം.
0: അതെ അതെ അതെ. അപ്പൊ ഞാൻ എല്ലാരും വിളിക്കോ അപ്പോ?
3: ഓ, വിളിക്കണം, വിളിക്കാതിരിക്കുന്നില്ല. ഞങ്ങൾ ഇതുപോലെ അറിയുമല്ലോ, രഹസ്യമായിട്ട് വെച്ചേക്കുന്നൊക്കെ ഇതുപോലെ അറിയുമല്ലോ.
0: എനിക്ക് തോന്നുന്നു എന്റെ രഹസ്യം ഈ മൈക്കിന്റെ മുന്നിൽ വരെ ഉള്ളൂ, പിന്നെ സെറ്റ് ആയിക്കോളൂ.
3: ഓക്കെ മോളെ, ഓക്കെ. എല്ലാരും
0: ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ വിഷസൊക്കെ അറിയിക്കാം. ഏറ്റവും പെരുന്നാളെന്ന് പറയുമ്പോൾ പലർക്കും പല ഓർമ്മകളാണല്ലേ. അതായത് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിലെ വ്യത്യസ്ത മതത്തിലുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എല്ലാ ആഘോഷങ്ങളും നമുക്ക് ആഘോഷിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ള തരത്തിലിരിക്കും. എപ്പോഴും സൗഹൃദത്തിന് ഈ പെരുന്നാളായിട്ട് നല്ല ബന്ധമാണുള്ളത് കേട്ടോ. നമ്മൾ ആ നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓടിപ്പോവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷങ്ങളുടെ രൂപത്തിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, എന്നാലും ഓർമ്മയിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാ യാറ്, ഇത് യാറ്,
1: ഇത് ഞാൻ
0: ചന്ദ്ര ജിജി. ഇത് മുബാറക്. ഹലോ, നമ്മുടെ പുഷ്പലി അമ്മയുടെ വീടിൻ്റെ അടുത്താണോ നമ്മുടെ ചന്ദ്രക ചേച്ചിയുടെ വീടെന്നൊരു സംശയം. റേഞ്ചിന്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നം, ഒന്നുകൂടി ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോൾ ഓരോ ആഘോഷങ്ങളും ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പെരുന്നാൾ അല്ലെങ്കിൽ പറയുന്ന കുറച്ച് സന്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ആരും വിശക്കാൻ സമ്മതിക്കരുത്. ഇന്നല്ല, നമ്മളെപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പൊതു തുറക്കുമ്പോൾ അവർക്ക് കഴിക്കാനോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തിരക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് പറഞ്ഞിട്ട് ബാക്കി എൻ്റെ കത്തീഡിയിലേക്ക് വരാം. യെസ്, നമസ്കാരം പറഞ്ഞോളൂ, ഇതാരാണ്?
2: ഹലോ.
0: ഹലോ, പറഞ്ഞോളൂ. പെരുന്നാൾ ആശംസകൾ. ചന്ദ്രിക ചേച്ചി അല്ലേ? ഓക്കെ, പെരുന്നാളായിട്ട് എവിടെയും പോകുന്നുണ്ടോ രാവിലെ? എവിടാ? റേഞ്ച് പ്രശ്നമാണ് കേട്ടോ. ദയവായിട്ട് ഈ ഒരു കാര്യങ്ങൾ റേഡിയോയിലോട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കേൾക്കട്ടെ. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ റേഡിയോയുടെ അടുത്ത് പോയിട്ട് ചില ഒരാൾ ഒരു ഫോണിൽ ഒരു ചെവിയിൽ ഫോണും ഒരു ചെവി റേഡിയോക്കകത്തും വെച്ചുകൊണ്ട് സംസാരിക്കരുത്, ഒന്നും ക്ലിയർ ആവില്ല. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: ഹലോ.
0: ഹലോ. ഹലോ. ഇത് ആരാ? ആലങ്കടവിൽ നിന്നാ വിളിക്കുന്ന. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ?
4: ഞാൻ മാറിയില്ല.
0: പക്ഷെ മൊലാലി ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. മൊലാലി സൗണ്ട് കുറയ്ക്കൂ കുറച്ചോ. ആ ഇപ്പൊ കേക്കാൻ പറഞ്ഞു. പെരുന്നാളായിട്ട് എന്താ പരിപാടി? പട്ടിണിയാണോ? ഞാൻ വിശ്വസിക്കത്തില്ലടോ. പട്ടിണി ഉള്ള ഒരാളുടെ സൗണ്ട് ഇങ്ങനെ അല്ലടോ. ഏടോ, ഹലോ. ഈ പഞ്ചായത്ത് മുഴുവൻ റേഞ്ചില്ലേ? ഓക്കെ, അപ്പോൾ ദയവായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റേഡിയോയിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടും ക്ലിയർ ആവില്ല കേട്ടോ. അത് തമാശയല്ല, നിങ്ങൾ ഏത് ഒരു പരിപാടിക്കാണെങ്കിലും റേഡിയോ 91.2 ഏത് എവിടെയൊക്കെ വിളിക്കുമ്പോഴും നിങ്ങൾ ആ റേഡിയോയിലോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ കേട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകുന്നത്. പിന്നെ അവിടെ നിന്നുള്ള സൗണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് എത്ര കൈകളാണെന്ന് വരുന്നത് വാട്സപ്പിൽ വരുന്നതിന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇടുക, കുറച്ച് അല്ലേ ഇട്ട് കൊടുക്കുക. വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ആ പഴയ ഓർമ്മകളൊക്കെ ആയിവരക്കൊണ്ട് നിങ്ങൾക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഓടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്നിട്ട് എവിടെ പോയി? അടുപ്പിലോട്ട് എന്തെങ്കിലും വേവാനങ്ങാണ്ട് റിപ്പോർട്ടാണോ ചേച്ചി? ഞാൻ പറയുന്നതേ ശരിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പറഞ്ഞു,
4: എന്തൊക്കെയുണ്ട്?
0: ഓക്കെ ഓക്കെ, നമ്മളിപ്പോ ഇതുകൊണ്ട് മാറിയോ ഞമ്മള്? ഓക്കെ, ഇത് മുബാറക് ചേച്ചി. ഇത് മുബാറക്, പെരുന്നാൾ ആശംസകൾ.
4: പൈസ ഉണ്ടെങ്കിൽ എന്നും പെരുന്നാള് പോണം. ഓക്കെ,
0: പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല മനസ്സും കൂടി വേണം. പൈസ ഉണ്ടാക്കിയിട്ട് മുരട്ടും സ്വഭാവം കൊണ്ടിരുന്നാൽ എന്തോ ചെയ്യും?
4: ആ
0: ചേച്ചി, പകുതി മുക്കാലും നമ്മുടെ മനസ്സിന്റെ ആഘോഷങ്ങളാണ് കേട്ടോ. പൈസ വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എത്ര പൈസ വെച്ചിട്ടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കൊടുത്ത് പോകരുത്, എനിക്ക് ആരെയും ഇഷ്ടമല്ല, എന്റെ അടുത്തോട്ട് ആരും വരരുത് എന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ചേച്ചിക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ആ അപ്പൊ ഒന്ന് സന്തോഷത്തിൽ പറഞ്ഞേ പെരുന്നാൾ ആശംസകൾ.
4: ഹാപ്പി ആയിട്ടൊക്കെയുണ്ട്. പട്ടിണിയായാലും പട്ടിണിയായാലും നമ്മളെ ഹാപ്പിയാ.
0: പട്ടിണിയാണോ ശരിക്കും? കാര്യമായിട്ട് ചോദിക്കുക. കാര്യമായിട്ട് പറയാണോ? ആരൊക്കെയുണ്ട് ചേച്ചി വീട്ടില്?
4: എനിക്ക് മോനുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്, രണ്ടെണ്ണവും ജോലി ചെയ്ത നമുക്ക് പത്ത് രൂപ എന്തെങ്കിലും അടിച്ചുപിടിക്കാനോ പോകും.
0: ഇവരൊന്നും തരത്തില്ല അമ്മക്ക്?
4: രണ്ടു കൂട്ടറും തരുന്നതാ.
0: ആഹാ.
4: നമ്മുടെ കൈ കാശുണ്ടെങ്കിൽ നമ്മള് വേണമെന്നെല്ലാം മാച്ച് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാച്ച് കറി വെക്കും.
0: കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ഈ വീട്ടിൽ തന്നെ ഉണ്ടോ?
4: ഒരാള് വീട്ടിൽ തന്നെ ഉണ്ടോ?
0: ഓക്കെ. അപ്പൊ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുവാണോ?
4: അതെ, അയാൾ തന്നെ പോട്ടെ, അയാൾ വെച്ച കുലിച്ച് അയാൾ തന്നെ പോണം.
0: അയ്യോ അങ്ങനെ പറയരുതേ. അല്ല ശരിക്കും ഞാൻ പറഞ്ഞില്ലേ,
4: മോനെ ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്കുക.
0: പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
4: അമ്മമാരൊക്കെ ശരിയാ, പക്ഷെ അമ്മമാരുടെ മനസ്സ് അരിയെന്നത് വേറെ മനസ്സറിയത്തില്ല.
0: അതെ അതെ,
4: അടിയോ
0: ശരിയാണ്.
4: ഇന്നലെ ഇന്നലെ ഒരു കൊച്ചു പോകുന്ന ഇവനൊക്കെ ഞാൻ കിടന്ന് ഈ വിമിയായിരുന്നു. ആ പണം എനിക്ക് പത്തും വലുതുമില്ല, എനിക്ക് ഒന്നേ ഉള്ളു. അതിന് നമ്മള് ചെല്ലം കൊടുത്ത് കൂടുതലായപ്പോഴത്തേക്ക് ഇയാള് നമ്മളായിരുന്നു വഷളാവുക. രണ്ടു പിള്ളേരായിരുന്നു മോള്, എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടുപോയി. പക്ഷെ അതെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അത് പോയപ്പോഴത്തേക്ക് എന്റെ ചങ്കും അറിഞ്ഞു പോയാണ് അപ്പോഴേക്ക്.
0: ഓക്കെ, ശരിക്കും ആലങ്കടയിൽ എവിടെയായിട്ടാ താമസിക്കുന്നേ?
4: ആലങ്കടവോ നമ്മളെ കടവിന്റെ കുറച്ച് ചന്തയില്ലേ?
0: ആ ചന്തക്ക്,
4: ചന്തക്ക് ഇങ്ങോട്ട് ഇടത്തോട്ട് പോകുന്ന വഴിയില്,
0: ഇടത്തോട്ട് മൂന്നാം, ഓക്കെ മൂന്നാം കൂടെ പോകുന്നതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ലെഫ്റ്റ് കയറി പോകുന്ന വഴി,
4: കളിയേറ്റ് ക്ഷേത്രത്തിനോട്ട് പോകുന്നു.
0: അതിന്റെ അടുത്തായിട്ട് വരുമോ? ചേച്ചിയുടെ പേര് പേരെങ്ങനെയാ?
4: എന്റെ പേര് ഷൈജ, ഭർത്താവിന്റെ പേര് ബാബു,
0: ആ
4: പിന്നെ മോന്റെ പേര് രാജേഷ്.
0: ഓക്കെ, മോനെ നമ്മൾ തൽക്കാലം പറയുന്നില്ല. ഒരു ഞാൻ സൈജ, സൈജ എന്നാണ് പേര്.
4: പിന്നെ സാറ് ഒരു കിച്ചന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചല്ലേ അവിടെ?
0: വിഷപ്പുരഹിത കരുനാഗപ്പള്ളി. ആ
4: അത് എന്നാണോ ഒന്ന് പറയണേ?
0: പറയാം പറയാം പറയാം, ഉറപ്പായിട്ടും പറയാം. ഞാൻ ഈ നമ്പര് ഓൾറെഡി ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തു.
4: എന്റെ നമ്പർ
0: ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് അന്വേഷിക്കാം കേട്ടോ. പരിഹാരം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, വിളിച്ചൊരു സന്തോഷം. നമ്മൾ ഈ ഒരു പെരുന്നാൾ ദിവസം എനിക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. പ്രിയപ്പെട്ട ആലങ്കടവുകാരെ, ഞാൻ നിങ്ങളെയാണ് ശരിക്കും കുറ്റം പറയുന്നത് കേട്ടോ. കാരണം നമ്മുടെ ചുറ്റും നമ്മൾ നാട് മൊത്തവും നന്നാക്കാൻ നമുക്ക് പറ്റില്ല എപ്പോഴും, പക്ഷെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 10 വീട്, നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാടുള്ള ഒരു 10 പേരെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി വലയുന്നു എന്നുണ്ടെങ്കിൽ, അവിടെ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാടിൻ്റെ നിങ്ങളുടെ കഴിവുകുറവ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു വിഷയങ്ങളും പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു നാട്ടുകാരെ കുറ്റപ്പെടുത്താതെ എനിക്ക് വേറെ വഴിയില്ല. കാരണം ഒരമ്മ ഇങ്ങനെ പറയുകയാണ്, ഈ നമ്മളൊക്കെ പുറത്തു പോയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ അടിച്ചു പൊളിക്കുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ, അതും പെരുന്നാൾ പോലെ ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള ഈ ഒരു ദിവസം ഒരാൾ വിളിച്ച്, ഒരമ്മ വിളിച്ചിട്ട് തൻ്റെ രോധനം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ നാട്ടുകാർക്ക് വലിയൊരു പങ്കാണുള്ളത്. നമ്മളെല്ലാവരും എന്തൊക്കെയോ നേടാനുള്ള, എന്തൊക്കെയോ ക്യാഷ് ഇങ്ങനെ കൂട്ടിവെക്കാനുള്ള തിരക്കിലാണ്, ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവരെ കാണാതെ വിശക്കുന്ന വയറിന് അന്നം കൊടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രയൊക്കെ ദൈവങ്ങളെ വിളിച്ചാലും എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു നേട്ടമല്ല. അപ്പോൾ അമ്മയുടെ നമ്പർ, ചേച്ചിയുടെ നമ്പറും, ഞാൻ ചേച്ചിയുടെ നമ്പറും ഞാൻ വിശപ്പുരഹിത കരുനാഗപ്പള്ളിക്ക് കൈമാറിയിട്ടുണ്ട്, അവർ അന്വേഷിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വിശ്വസൊക്കെ അറിയിച്ചുകൊണ്ട് നല്ല നല്ല ഓർമ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അല്ലേ വിരുന്നുകാരും ഒരു ഇങ്ങനെ പ്രതീക്ഷിച്ച് വെക്കുന്ന ഫുഡിന് വല്ലാത്തൊരു ഭംഗിയായിരിക്കും അല്ലേ? എങ്ങനെയല്ലേ നമ്മൾ പ്രത്യേകം ടേസ്റ്റ് നോക്കും. ആഹാ, എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഈ ഭയങ്കര കരുതലോടുകൂടി ഭയങ്കര ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുണ്ടാക്കുന്ന സമയത്ത് പതിവ് പോലെ വെക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കുളമായി പോകുന്ന അവസ്ഥയുണ്ട്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ

0: 4470091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, ആശംസകളൊക്കെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ആഘോഷങ്ങളും പറയുന്നത് നമുക്ക് ഓരോ സന്ദേശങ്ങൾ കൂടിയാണ് തരുന്നത് അല്ലേ. ത്യാഗത്തിലൂടെ നടന്നു വന്നവരുടെയൊക്കെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഓരോ ആഘോഷങ്ങളും. സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രം അല്ലെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നമ്മളെ കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പരിമിതികളുമുണ്ട്, പരിമിതികൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നത് ഞാൻ വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇട്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ആഹാ, അപ്പോൾ നേരത്തെ പണി തുടങ്ങി കേട്ടോ. ഇന്ന് ഞാൻ അടുത്ത പ്രതീക്ഷിക്കുന്ന നമ്മുടെ പത്മജാമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇടുക. ഈ മൈലാഞ്ചി വിശേഷങ്ങൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ, പണ്ടൊക്കെ നമ്മൾ പെരുന്നാളെന്നൊന്നും മാത്രമല്ല അല്ലാത്തപ്പോൾ തന്നെ ഈ മൈലാഞ്ചികളോട് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഈ തൊടിയിലൊക്കെ നിൽക്കുന്ന മൈലാഞ്ചി തരാം, അതും ഈ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലെ അരകല്ലിൽ കൊണ്ട് അരച്ചിട്ട് കൈ നിറ ഈ അരയ്ക്കുന്ന മൈലാഞ്ചി അരയ്ക്കുന്ന ആളുടെ കൈ നിറയെ ഓറഞ്ച് കളറായിരിക്കും. അവർ വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ആകെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, നടുക്ക് കൈയുടെ നടുക്ക് കുമ്പിളിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കുകയും വിരലുകളുടെ അറ്റത്ത് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് ചുമപ്പിച്ച് തുടിപ്പിച്ച് ഇങ്ങനെ വെക്കുന്നൊരു സംഭവമുണ്ട്. പിന്നീട് കുറേ ഐഡിയാസൊക്കെ പറയും, കൂടുതൽ ചുമക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയും കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സാദി.
0: ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക.
1: അടിപൊളി മഴ.
0: മഴയോ?
1: ഭയങ്കര മഴ.
0: എവിടെയാ?
1: മരുന്നൂക്കുളങ്ങര തെക്ക്.
0: എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ സ്റ്റുഡിയോ കാത്തിരിക്കുന്നുണ്ട്, ഇവിടെ പുറത്ത് തകർത്ത് പെയ്യുമായിരിക്കും.
1: തുടങ്ങിയതേ ഉള്ളൂ,
0: തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക.
1: അതെ, എങ്ങനെയാ? പിന്നെ എല്ലാ റേഡിയോയിലുള്ള എല്ലാ ഗ്രൂപ്പ്സിനും നമുക്ക് എന്റെ വലിയ പെരുന്നാൾ ആശംസകള്. പിന്നെ എല്ലാ വിളിക്കുന്ന പ്രേക്ഷകർക്കും, എല്ലാവർക്കും,
0: വിളിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
1: ശ്രോതാക്കൾക്കും ഓക്കെ.
0: പിന്നെ
1: സാധ്യ എങ്ങനെയുണ്ട്? സാധ്യ അടിച്ചു വിളിച്ചു പോവാണോ?
0: ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ റേഡിയോയിൽ രാവിലെ ശരത്തിൽ ഞാൻ പറയാണ്, നമുക്ക് എന്താണ് ലീവ് ഉള്ളത്? ഓക്കെ, ആഘോഷങ്ങൾ ഒഴിച്ചിട്ടുള്ള ഓണം ഉത്സവം അങ്ങനെയുള്ള മെയിൻ ആഘോഷങ്ങൾ നിങ്ങൾ ലീവ് എടുക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ റേഡിയോ കാണും. ആഘോഷമൊക്കെ എപ്പോഴും എൻ്റെ റേഡിയോ 91.2 കൂടെ തന്നെയാണ് കേട്ടോ. കോൾ ഡ്രോപ്പായി പോയി. അപ്പോൾ വിളിക്കുന്ന ആളുകൾ ഞാൻ എപ്പോഴും പറയാം, എല്ലാ പരിപാടികളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടത് ചാർജ് ഉണ്ടോ നോക്കുക, റേഞ്ച് ഉണ്ടോ നോക്കുക, റേഡിയോ അടുത്ത് പോയി സംസാരിക്കാൻ ടെൻഡൻസി ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നല്ലോ, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ.
2: ഹലോ മോള സാദി, ഒത്തിരി നാളായി ഞാൻ വിളിച്ചിട്ട്.
0: ഇതാരാ സംസാരിക്കുന്നേ?
2: നിങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മയാ കുഞ്ഞോളം. അറിയോ
0: എന്റെ വീടിനടുത്തുള്ളയോ?
2: ഞാൻ കപ്പന്നൂപ്പിനുള്ളതാ, കവിയുടെ അമ്മ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വലിയ പെരുന്നാൾ ആശംസകൾ.
0: ഉറപ്പായിട്ടും ഈ സ്നേഹം നിറഞ്ഞ ആശംസകൾ തിരിച്ചും തിരിച്ചും ഞങ്ങൾ സ്നേഹത്തിന്റെ അമ്പുകൾ അങ്ങോട്ട് ചെയ്യുകയാണ്.
2: ഞാൻ വിളിച്ചില്ലേലും മോളെ, ഞാൻ ദിവസവും ഞാൻ എണീറ്റ് വരുമ്പോഴേ റേഡിയോ കൊടുക്കള ഇരിക്കുക. പിന്നെ എനിക്ക് തോന്നണം അത് നിർത്തണം, എനിക്ക് റേഡിയോ ഇല്ലെങ്കിൽ ഇപ്പം പറ്റാത്ത ഒരവസ്ഥയാ.
0: റേഡിയോയുടെ ലവ്?
2: ആ അത് തന്നെ എന്റെ ജീവിതം ഇപ്പൊ. അതാ മോളെ സത്യമാ പറയുന്നേ അമ്മ.
0: അങ്ങനെ ആവട്ടെ, ഏറ്റവും സന്തോഷം. എപ്പോഴും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പൊ ചേച്ചി അമ്മക്ക് നല്ലൊരു സന്തോഷം, സുഖമായിട്ടിരിക്കുന്നമ്മേ. ഓക്കെ, അപ്പൊ ആശംസകളൊക്കെ അടിച്ചു വിളിക്കുക കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ വെക്കുന്നേ? എന്താണോ ഇന്ന്, നമുക്ക് ഇനി അടുത്തൊരു കുറച്ച് മെസ്സേജുകളിലേക്ക് ഞാനൊന്ന് പോവാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. എൻ്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പേരൊക്കെ ഷൈല സമത്. ഓക്കെ ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്ത മെസ്സേജുകളിലേക്ക് നമുക്ക് പോകാം. റിജു ആണ്, ഹായ് സ്വാതി. കുറേ മെസ്സേജുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്ന മെസ്സേജ് അതും വിശ്വസൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം.

0: ദേ വന്നു ദാ പോയി. ഓക്കെ, ഇപ്പോൾ സ്റ്റേഷൻ ക്ലോക്കിൽ ഇങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റും 17 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ എടുത്ത്, നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചർ ഇങ്ങനെ എടുത്തിട്ട്, എൻ്റെ മനസ്സിലെ ഓണാട്ടുകാരെ പാസഞ്ചർ എന്നൊക്കെ ഒരു ആന വണ്ടി സ്റ്റൈലാണ്. നിങ്ങളുടെ മനസ്സിലെങ്ങനെയാണ്? ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ കണക്കാണോ? എന്തായാലും നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ അടിപൊളിയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. നേരത്തെ വിളിച്ചപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
0: ആ പറഞ്ഞു.
1: ഈ ഓണാത്തുകാരെ പാസഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ആദ്യം മോളാണെങ്കിൽ നഷ്ട ആൾക്കാര് കയറുമല്ലോ, അതിന്റെ കുട്ടൻസ് എന്തുവാ?
0: അത് എന്തോ എനിക്ക് അറിയില്ല, എനിക്ക് നാണം വരുന്നു കേട്ടോ.
1: പിന്നെ വിജയകുമാരി അമ്മയ്ക്ക് എന്റെ പ്രത്യേക വലിയ വരുന്നാശംസകൾ പറഞ്ഞേക്കണം കേട്ടോ. എനിക്ക് നമ്പർ അറിയത്തില്ല. വിളിക്ക്
0: ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഒരു കണക്ഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്.
1: അതെ അതെ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല.
0: കണ്ടിട്ടില്ല. പക്ഷെ എന്താണെന്നറിയാമോ, എന്നെ വിളിക്കുന്ന ആ ഒരു ശബ്ദത്തിന്റെ ആണോ മോളെ എന്നുള്ള നീട്ടുവിളിയാണോ എന്തോ എനിക്ക് അറിയത്തില്ല. ഈ രണ്ടമ്മമാരെ കൂടെ ഒന്നിച്ചൊന്ന് ചേർത്ത് നിർത്തണം എനിക്ക്. അങ്ങനെ ഓഹോ, ഹസ്ബൻഡ് എവിടെ പറയുന്നത്? അങ്ങനെ എന്റെ ഭാര്യയെ ഞാൻ അങ്ങനെ വിടത്തില്ല അല്ലേ? അതാണോ പറയുന്നത്? അതാണോ അച്ഛൻ പറയുന്നത്? എടുത്തിരുന്നോണ്ട് ആണോ കാണിച്ചു കൊടുത്തപ്പോ ഇഷ്ടം പോയോ? ഓക്കെ അച്ഛാ, അച്ഛനും പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഓക്കെ ഓക്കെ. ഏറ്റവും ദിവസം അമ്മ ഇങ്ങനെ റേഡിയോ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നല്ല നല്ല കമന്റ് ഒക്കെ അവിടെ നിന്ന് പറയാൻ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും സഹജീവികളോടുള്ള കരുണ നിങ്ങൾ എപ്പോഴും എപ്പോഴും എപ്പോഴും, എനിക്ക് തോന്നുന്നു എൻ്റെ റേഡിയോ 91.2 മറ്റൊരു മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് എന്താ പറയുക, നമ്മൾ കൊടുക്കുക, നമ്മൾ ടീം എൻ്റെ റേഡിയോ 91.2 വിശപ്പുരഹിത കരുനാഗപ്പള്ളിയാണെങ്കിലും സ്നേഹസേന പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും എപ്പോഴും ഒരു മാധ്യമങ്ങളുടെ സ്റ്റൈലിനപ്പുറത്തേക്ക് മാറി സാധാരണക്കാരുടെ വിഷപ്പകറ്റാനും പ്രശ്നങ്ങളെ അകറ്റാനും ചികിത്സാ സഹായം ഒക്കെ ആയിട്ട് നമ്മളാൽ കഴിയാവുന്ന തരത്തിൽ അല്ലേ ഞങ്ങൾ ഒരു ടീമായിട്ട് ചേർന്ന് അങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേട്ടും അറിഞ്ഞും നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാവുന്ന സഹായങ്ങൾ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇതിനുശേഷം പ്രൊമോ ഇടാം, വിശ്വരഹിത കരുനാഗപ്പള്ളിയുടെയും സ്നേഹസേനയുടെയും ഒക്കെ പ്രൊമോ ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് നിങ്ങൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ ഒരു പെരുന്നാളിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോയിലെ എല്ലാ അണിയര പ്രവർത്തകർക്കും അതുപോലെ ഓണാട്ടുകര പാസഞ്ചറിലെ എല്ലാവർക്കും ഈ
0: വരുന്ന
2: ഒരു വർഷം വിജയനാലിൻകടവ് ഈ വരുന്ന വർഷം എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പത്തും സന്തോഷവും തന്ന് ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.
0: ഉറപ്പായിട്ടും. ആലിംഗടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ.
2: താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നറിയാം. എനിക്ക് ഒരുപാട് ബാല്യകാല ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ആലിംഗടം എന്ന് പറയുന്നത്. ആ ആലിൻ്റെ ഭാഗവും ആ കടവും ഒക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ഓർമ്മകളുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് സാദി.
0: ഗുഡ് മോർണിംഗ്.
3: എല്ലാവർക്കും എന്റെ വലിയ പെരുന്നാൾ ആശംസകൾ സാദിക്ക്. പ്രത്യേകിച്ച് എന്റെ റേഡിയോയിൽ എല്ലാവർക്കും, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും
0: എല്ലാവർക്കും ആശംസകൾ. ചേച്ചിക്ക് അതുപോലെ അടിപൊളിയായിരിക്കട്ടെ. ഇന്ന് പെരുന്നാളായിട്ട് നല്ല ഫുഡൊക്കെ വെക്കണം കേട്ടോ. ഫുഡ് വെക്കുക മാത്രമല്ല, നമ്മൾ വെക്കുന്ന ഫുഡിന്റെ രുചി മറ്റുള്ളവരും അറിയണ്ടേ. അവർക്ക് കൂടെ കൊണ്ട് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് തനിച്ച് കഴിക്കാന്നുള്ളതല്ല. അപ്പോൾ നിങ്ങളെ ഇന്ന് വിളിച്ച ഇന്ന് ആലോചിക്കുക, എല്ലാ ആഘോഷം വരുന്ന സമയത്ത് നമ്മളെ ഒരു വിഷസ് അറിയിക്കുക. അപ്പോൾ നമ്മൾ നോക്കും ഒരുപാട് മെസ്സേജുകൾ നമുക്കിങ്ങനെ താഴോട്ട് നമ്മളെ ഓർക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നമ്മളെ വിളിക്കുക. 100,000, 10,000 ആളുകളിൽ നിന്നാണ് നിങ്ങളെ അവർ ചൂസ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് അവർ ഓടിയെത്തുന്നത്. അതാരുമായിക്കൊള്ളട്ടെ, അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നിടത്താണ് ലൈഫ് പൂർണ്ണതയിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ പോലും വിഷന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിവുള്ളിടത്തോളം കാലം അതിന് അനുവദിക്കരുത്. കാരണം വിഷന്നിരിക്കാൻ അനുവദിക്കരുത് എന്നൊരു തീരുമാനം ഇനി ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ ശ്രോതാക്കൾ എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ ഇപ്പോൾ ചില ആളുകളുണ്ട്, എല്ലാം സമ്പാദിച്ചു വെച്ചിട്ട് ഞാൻ അടിപൊളി ട്രിപ്പ് പോവും, എല്ലാം വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വിറയെ പോവും, അങ്ങനെയല്ല. എല്ലാം നേടിയിട്ട് ആരും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഈ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ടീം എൻ്റെ റേഡിയോ 91.2 സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വ്യത്യസ്തതകളാൽ ചേർന്ന് നിർന്ന് പല പല വ്യത്യസ്തതയും കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ റേഡിയോ 91.2 ഭംഗിയുണ്ടാവുന്നത്, യാത്രകൾക്ക് ഭംഗിയുണ്ടാവുന്നത്. അപ്പം ഇനി തുടർന്ന് കുറേ പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ 10 മണി മുതൽ RJ നിതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പെരുന്നാൾ മൈലാഞ്ചി മൊഞ്ചുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ആഘോഷിക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
11: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
12: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടില്ലാത്ത ഒരു സാധനം

0: ിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ത്യാഗത്തിന്റെ മഹത്വവും പങ്കിടലിന്റെ സന്തോഷവും ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന വലിയ പെരുന്നാൾ വീണ്ടും വന്നെത്തിയിരിക്കുന്നു. സ്നേഹവും സമാധാനവും സാഹോദര്യത്വവും നമ്മളെ ഒരുമിപ്പിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ നിങ്ങളുടെ സ്വന്തം റേഡിയോ ഒരുക്കുന്ന ഒരു പ്രത്യേക സംഗതി വിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് എന്റെ റേഡിയോ 91.2. ഇപ്പോൾ നിങ്ങളുടെ കാതോർത്തായ അർജന്റീന പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാമായി പെരുന്നാൾ മുഞ്ചിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.

വിശ്വാസത്തിന്റെ വെളിച്ചവും ത്യാഗത്തിന്റെ മഹത്വവും മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശവും ലോകത്തിന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പാത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വലിയ പെരുന്നാൾ നമ്മളിലേക്ക് എത്തുന്നത്. ഇബ്രാഹിം നബി തന്റെ മകനെ പോലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് സമർപ്പിക്കാൻ തയ്യാറായ അതുല്യമായ വിശ്വാസത്തിന്റെ ഓർമ്മയാണ് ഈ വിശുദ്ധ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത്. ത്യാഗം എന്താണ്, പങ്കിടൽ എന്താണ്, മനുഷ്യരെ സ്നേഹിക്കുന്നത് എത്ര മഹത്തരമാണെന്ന് വലിയ പെരുന്നാൾ ഓരോ ഹൃദയത്തെയും ഓർമ്മിപ്പിക്കുന്നു. വീടുകൾ സന്തോഷത്താൽ നിറയുന്ന, കുടുംബങ്ങൾ ഒരുമിക്കുന്ന, പ്രാർത്ഥനകളാൽ ഹൃദയങ്ങൾ ലയിക്കുന്ന ഈ മനോഹര നിമിഷത്തിൽ നമുക്ക് മറ്റു രണ്ട് മാപ്പിള പാട്ടുകളോടൊപ്പം ഈ നിമിഷം ആസ്വദിക്കാം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
9: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

പ്രാർത്ഥനകളുടെ പുണ്യവും ത്യാഗത്തിന്റെ മഹത്വവും ഹൃദയങ്ങളിൽ നിറയുന്ന ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ സ്നേഹവും സമാധാനവും പങ്കിടലും മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നു. അതുല്യമായ സന്ദേശം വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച കരുണയുടെ വഴിയും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്താനുള്ള മനോഹരമായ ജീവിത പാഠവും ഇന്നും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പ്രകാശം പകരുന്നു. ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നതും ഒരു കൈത്താങ്ങാകുന്നതും ഒരു പ്രാർത്ഥനയിൽ മറ്റൊരാളെ ഓർക്കുന്നതുമാണ് യഥാർത്ഥ പെരുന്നാളിന്റെ ആത്മാവെന്ന് എന്ന് ഈ വിശുദ്ധ ദിനം നമ്മളെ പഠിപ്പിക്കുന്നു. പെരുന്നാൾ രാവുകൾക്ക് എന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ? വീടുകളിൽ നിറയുന്ന ഭക്ഷണത്തിന്റെ സുഗന്ധവും കുടുംബങ്ങളുടെ ചിരികൾക്കും ദൂരെയുള്ള പ്രിയപ്പെട്ടവരുടെ ആശംസകൾക്കും കുട്ടികളുടെ സന്തോഷം പിന്നെ മനസ്സിൽ മധുരം വിതറുന്ന പഴയ മാപ്പിളപ്പാട്ടുകളും ആ മനോഹര നിമിഷങ്ങളിലൂടെ നമുക്ക് ഒന്നുകൂടി സഞ്ചരിക്കാം. രണ്ട് നല്ല മനോഹര മാപ്പിളപ്പാട്ടുകളോടൊപ്പം

മനോഹരമായ രണ്ട് മാപ്പിളപ്പാട്ടുകൾ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് പെരുന്നാൾ മുഞ്ചിലേക്ക്. ഇപ്പോൾ കൂടെയുള്ളത് അർജുൻ നിതിനാണ്. പെരുന്നാൾ രാവുകൾക്ക് ഒരു പ്രത്യേക ഈണമുണ്ട്. പ്രാർത്ഥനകളുടെ ശാന്തതയും വീടുകളിലെ സന്തോഷവും തമ്മിൽ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പലപ്പോഴും ഒരു പഴയ മാപ്പിളപ്പാട്ടിന്റെ മധുരത്തിലായിരിക്കും. കാലങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും മാപ്പിളപ്പാട്ടുകളുടെ ആ ആത്മാവും ഈണവും ഇന്നും ഓരോ പെരുന്നാൾ രാത്രികളെയും കൂടുതൽ മനോഹരമാക്കിക്കൊണ്ടേയിരിക്കുന്നു. സ്നേഹവും വിരഹവും വിശ്വാസവും ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങളും മനോഹരമായി പറയുന്ന ആ ഗാനങ്ങൾ ഓരോ ശ്രോതാവിന്റെയും ഓർമ്മകളിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കാലത്ത് റേഡിയോയുടെ മുന്നിൽ കുടുംബം മുഴുവൻ ഒരുമിച്ചിരുന്ന് കേട്ടിരുന്ന ആ പഴയ ഗാനങ്ങൾ ഇന്നും പല മനസ്സുകളിലും മായാത്തൊരു പെരുന്നാൾ ഓർമ്മയെ നിലനിൽക്കുന്നു. ഈ പെരുന്നാൾ രാവിൽ പെരുന്നാൾ മുഞ്ചിലൂടെ അത്തരം മനോഹരമായ രണ്ട് മാപ്പിളപ്പാട്ടുകൾ കൂടി കേൾക്കാം.

0: പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് പെരുന്നാൾ മുഞ്ചിലേക്ക്. കൂടെയുള്ളത് അർജുൻ നിതിനാണ്.
1: ഓരോ പെരുന്നാളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പണത്തിലോ ആഘോഷങ്ങളിലോ അല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലാണ്. ഒരു കാലത്ത് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഓർമ്മകളായേക്കാം. പക്ഷേ അവർ കൂടെ ഉണ്ടായിരുന്ന പെരുന്നാൾ രാവുകളും വീട്ടിൽ നിറഞ്ഞ ചിരികളും ഒരുമിച്ച് കഴിച്ച ഭക്ഷണങ്ങളും രാത്രിയുടെ നിശബ്ദതയിൽ ദൂരെയായി കേട്ടിരുന്ന മാപ്പിളപ്പാട്ടുകളുടെ ഈണവും ഇന്നും മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു. സ്നേഹത്തിന്റെയും കരുണയുടെയും വഴിയിൽ പഴയ ബന്ധങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കാനും മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ദിനം കൂടിയാണ് ഈ വലിയ പെരുന്നാൾ. ക്ഷമിക്കാനും പങ്കിടാനും മറ്റൊരാളുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്താനും ഈ ദിനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അറ്റുപോയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വീണ്ടും പൂർവാധികം ശക്തിയോടെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു രണ്ട് നല്ല മാപ്പിളപ്പാടുകൾ കേൾക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 പെരുന്നാൾ മുഞ്ചിലൂടെ.

ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 വലിയ പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമായ പെരുന്നാൾ മൊഞ്ചായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആർജെ നിതിനാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും എന്റെ റേഡിയോ 91.2 വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു സഞ്ചാര പുസ്തകമാണ്. ഒരു സാധാരണ സഞ്ചാര പുസ്തകമല്ല, തികച്ചും അസാധാരണമായ വ്യത്യസ്തമായ 10 ദിക്കുകളിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ചതിന്റെ ഓർമ്മ ചിത്രങ്ങളാണ്. ആ സഞ്ചാര കൃതിയിൽ അധികവും ആ പ്രദേശത്തെക്കുറിച്ചല്ല, അവിടുത്തെ ഭൂമിയെക്കുറിച്ചോ അവിടുത്തെ സഞ്ചാര പഥങ്ങളെക്കുറിച്ചോ അല്ല, കൂടുതലും അവിടുത്തെ മനുഷ്യരെ കുറിച്ചാണ്. ആ പ്രദേശത്തിന്റെ ചരിത്രങ്ങൾ, അതിന്റെ സംസ്കൃതി, ഇതൊക്കെ തൊട്ടുപോകുമ്പോഴും വല്ലാതെ മനുഷ്യനെ തൊടുന്ന ഒരു ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വി വിമൽ റോയ് എഴുതിയ നീർക്കിളികൾക്ക് പാടുമൊരു ദിക്ക് കാണാം എന്ന പുസ്തകമാണ്. സൈന്ധവ ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം കല്യാളി ഭാഗത്തെ താമസക്കാരനായ വിമൽ റോയിയുടെ 2-ാമത്തെ പുസ്തകമാണിത്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് ഒരു വ്യവസായ സംരംഭകനായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഹൃദയം തൊട്ട മൂന്നാർ എന്ന സഞ്ചാരികളുടെ പറദീസയെക്കുറിച്ച് ഹൃദയം തൊട്ട ഭാഷയിൽ വിമൽ റോയിയുടെ പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പുസ്തകം തന്നെ മൂന്നാർ ദ പൊയിറ്റിക്കൽ റാപ്സഡി എന്ന പേരിൽ ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യപ്പെട്ടു. 2-ാമത്തെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലോകത്തിന്റെ 10 സ്ഥലങ്ങളാണത്. മഹാനായ കാർൽ മാർക്സ് അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരത്തേക്കുള്ള യാത്ര വളരെ ഹൃദ്യമായ ഭാഷയിൽ വിവരിക്കുമ്പോൾ നമ്മളും മാർക്സിന് തൊട്ടടുത്ത് നിൽക്കുന്നു. നമുക്ക് മാർക്സിനെയും ജെന്നിയെയും അവരുടെ പ്രണയത്തെയും തൊടാനാകുന്നു. ONV കുറിപ്പ് പാടിയതുപോലെ, ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. ഇടിമുഴക്കമായി വിദ്യുൽ കണങ്ങളായി ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. എവിടെ മനുഷ്യർ ഒന്നുപോലെ വാഴുന്നു അവിടെ നിൻ വാക്ക് കാവലായി നിൽക്കുന്നു. മാർക്സിസം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവരോടും ഈ വാക്കുകൾ ഓർമ്മിക്കാൻ കവി ഓർമ്മിപ്പിക്കുക. യഥാർത്ഥത്തിൽ അന്തിയുറങ്ങിയതിന് ശേഷവും തന്റെ കുടുംബത്തെ കാര്യമായി നോക്കാൻ പരാജയപ്പെട്ട മനുഷ്യനായിട്ട് പോലും മാർക്സ് ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിമൽ റോയിയുടെയും അത് വായിക്കുമ്പോൾ നമ്മുടെയും ഓർമ്മ. മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ലണ്ടനിലെ എക്സൽ എക്സിബിഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങി കേബിൾ കാറിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വിമൽ റോയിയും കൂട്ടുകാരും. ഒപ്പം നമ്മളും പോകുന്നുണ്ട്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും വിശുദ്ധ ദേവാലയങ്ങൾ ആഘോഷങ്ങളുടെയും ഉന്മാദത്തിന് ലഹരിയിടങ്ങളായി മാറുന്നതിനെ വിമൽ ഓർക്കുകയാണ്. ഇനി കേരളത്തിലിരുന്ന് നമുക്കും കൂടെ അത് ഓർക്കാൻ കഴിയുമല്ലോ. എങ്കിലും വിമലിന്റെ കൂട്ടുകാരൻ ജനീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കല്ലിൽ കൊത്തിവച്ച ഒരു പ്രണയ കാവ്യമാണല്ലോ ജഹനാര. ആ ജഹനാരയിലേക്ക് ഇറങ്ങുമ്പോൾ വിമൽ റോയിക്കൊപ്പം നമ്മളും വല്ലാതെ സങ്കടപ്പെടുന്നു. ആഗ്രാകോട്ടയുടെ കൽപ്പടവളറി നടക്കുമ്പോൾ ആകാശത്തുനിന്നും ചീന്തിയെടുത്ത അമ്പിളിക്കീർ പോലെ യമുനാ തീരത്ത് അതാ താജ്മഹൽ പ്രശോഭിക്കുന്നു, എക്കാലത്തെയും പ്രണയത്തിന്റെ സ്മാരക മന്ദിരം. പിന്നെ വിമലും കൂട്ടുകാരും പോകുന്നത് കോളാർ ഖനികളുടെ ഇടത്തേക്കാണ്. ആ ഖനി കണ്ട് വെറുതെ മടങ്ങുകയല്ല, ആ ഖനിയുടെ പിറകിലെ കഥകളാണ്, ഒരുപക്ഷെ ആരും പറയാത്ത കാണാ കഥകളാണ് വിമൽ തേടുന്നത്. ആ കഥകളിൽ ഒരുപാട് വിയർപ്പ് നീരും കണ്ണുനീർ തുള്ളികളുമുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കണ്ണുനീരാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ വിയർപ്പിന്റെ ഉപ്പുരസമാണ് ആ പേജുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വർണ്ണ അയിരനേക്കാൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ചില പേരുകളുണ്ട്. സഖാക്കളായ നരസിംഹനും വാസനും ഗോവിന്ദനും ഒക്കെയാണ് അവർ. അവരൊരു പക്ഷേ ഒന്നും ആയിട്ടുണ്ടാവില്ല. പാർട്ടി ചെങ്കൊടികൾ അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ കീഴടക്കുമ്പോഴും ഇത്രയും നിരവധി ആളുകൾ ഒരുപക്ഷെ എവിടെയൊക്കെയോ ശാന്തരായിരിക്കുന്നുണ്ടാകും. പക്ഷെ വിമൽ എഴുതുന്നു, ഇവിടെ നിന്നൊരു പ്രേത നഗരമാണ്. ഇരുട്ട് നിറഞ്ഞ ഭൂമിക്കടിയിൽ പൊട്ടിച്ചിതറിയും ഞെരിഞ്ഞമർന്നും ശ്വാസം മുട്ടിയും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഗതികിടാതെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട നിസ്വരായ മനുഷ്യരുടെ വിലാപങ്ങളും ഒരു തേങ്ങലായി അന്തരീക്ഷത്തിലാകെ മൂളിക്കേൾക്കുന്നു. അതെ, ഈ പുസ്തകം വായിക്കുമ്പോൾ ഉടനീളം നമുക്ക് സന്തോഷമല്ല, നമുക്ക് ഹർഷമല്ല അനുഭവപ്പെടുന്നത്. നമുക്ക് മനുഷ്യരുടെ വേദനകൾ, വിങ്ങലുകൾ ഒക്കെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു മനുഷ്യന്റെ മുഖമുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഗോത്രഗ്രാമമായ ഇടമലക്കുടിയിലേക്കാണ്. ഇടമലക്കുടി നിങ്ങൾക്കറിയാം, ഒരു വികസനവും ഇല്ലാതിരുന്ന ഇടമലക്കുടിയിൽ ഒരു കാലത്ത് വിമൽ റോയി എത്തിയതും പിന്നീട് അവിടം വർണ്ണാഭമായി മാറിയതും വിജ്ഞാനത്തിന്റെ അക്ഷരത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ അവിടേക്ക് നിറഞ്ഞതും ഒക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുക, നിങ്ങൾ ഈ മണ്ണിൽ നാനാതരത്തിൽ നിറങ്ങൾ, പച്ചയും നീലയും മഞ്ഞയും കാവിയും ചുവപ്പും കറുപ്പും വെളുപ്പും നാനാതരത്തിൽ നിറങ്ങൾ എന്ന പരിശത്തിന്റെ പാട്ടോടുകൂടിയാണ് ആ അധ്യായം സമാപിക്കുന്നത്. തുടർന്ന് ഹൃതിഭേദങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ്. ഏകാന്തമായ ഒരു വിസ്മയ കാഴ്ചയായി റോസറി ചർച്ച് വിമലിന്റെ കൂട്ടുകാരുടെയും നമ്മുടെയും മുന്നിൽ തെളിയുകയാണ്. അവിടെ അനശ്വരമായ ഒരു ദേവാലയം കാണുകയാണ്. ഹൃതിഭേദങ്ങൾ മാറി വരുമ്പോൾ, മനുഷ്യരുടെ ജീവിതം മാറി വരുമ്പോൾ, കാലഘട്ടം മാറി മറിയുമ്പോഴും എന്തുകൊണ്ടോ ഈ ഹൃദ്യമായ കാഴ്ചകൾ മനസ്സിൽ നിറയുന്നു എന്നുള്ളതാണ്. തുടർന്ന് അവർ പുറപ്പെടുന്നത് വാരാണസിയിലേക്കാണ്. ഗംഗയെ തപശാന്തിദത്ത സംഗേ എന്ന അധ്യായത്തിൽ നമുക്കറിയാം വാരാണസി. MT വാസുദേവൻ നായർ അടക്കം എത്രയോ എഴുത്തുകാരുടെ മനസ്സിലേക്ക് കടന്നുപോയ വാരാണസി, ടി പത്മനാഭൻ തന്റെ വരികളിലൂടെ കുറിച്ച വാക്കുകൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്നു. മൂടൽമഞ്ഞ് മുഖം മറയ്ക്കുന്ന ഒരു തണുത്ത പ്രഭാതത്തിലാണ് വന്ദേ ഭാരത് എന്ന വാഹനത്തിൽ ഈ കൂട്ടുകാർ അവിടെ എത്തുന്നു. അവിടെ അവർ കണ്ട കുരങ്ങ് അവരോട് പറഞ്ഞു, കാട്ടിലെ മരഞ്ചാടി കുരങ്ങല്ല ഞാൻ, നിന്റെ ജ്യേഷ്ഠനാണ്, പൊയ്പോയ കാലത്തിന്റെ സംസ്വാരത്വ രൂപമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്താണ് മഹാനായ ഡാർവിന്റെ ഓർമ്മ ദിനം നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. വാരാണസി എന്ന വൈവിധ്യങ്ങളുടെ നാടാണ് വിമൽ കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ പല കൂട്ടുകാരും വാരാണസിയിൽ കാണുന്നത് വൈവിധ്യത്തിന്റെയോ ബഹുസ്വരതയുടെയോ കാഴ്ചകളല്ല, ഏക സ്വരത്തിന്റെ ഏക കാഴ്ചയായി അവർ ഇതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് തമിഴകത്തെ വിശ്വവിഖ്യാതമായ ചിലപ്പതികാരത്തിലേക്കാണ് വിമൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയും മാധവിയും നമ്മുടെ മുമ്പിൽ തെളിയുന്നു. ചിത്ര പൗർണമിയിൽ കാവേരിപ്പൂ പട്ടണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാ നോക്കൂ, മാധവി നൃത്തം ചെയ്യുന്നു. എന്തൊരു മാസ്മര നൃത്തമാണ്! ആ നൃത്തത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്രണയമുണ്ട്, സങ്കടമുണ്ട്, വിരഹമുണ്ട്, എല്ലാം തികഞ്ഞ ഒരു നൃത്തം. ആ നൃത്തത്തിൽ നമ്മൾ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി വിമൽ എത്തുന്നു, വെള്ളിയാങ്കല്ലിലേക്ക്. നമുക്കറിയാമല്ലോ, എം മുകുന്ദൻ എഴുതിപ്പിടിപ്പിച്ച വെള്ളിയാങ്കല്ല്, പിന്നീട് സുഭാഷ് ചന്ദ്രൻ പൂരിപ്പിച്ച വെള്ളിയാങ്കല്ല്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന മഹാഗുരുവിന്റെ വരികൾ ചേർത്താണ് മനോഹരമായി ഈ അധ്യായം വിമൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആഴക്കടവിളി നടുവിൽ കണ്ണെത്താ ദൂരത്ത് കര കാണാൻ കഴിയാതെ ഉയർന്നു പരന്നുകിടക്കുന്ന വിദൂര വിസ്മയമായ വെള്ളിയാങ്കല്ല്, ഒരു കപ്പലിനേക്കാൾ വലിപ്പമുള്ള കടൽപ്പാറ, കടലറിയാത്ത അലയും തിരയും അറിയാത്ത, നെഞ്ചോളം വെള്ളമുള്ള നീന്തൽക്കുളത്തിൽ പോലും നീന്തിയിട്ടില്ലാത്ത ഒരുവൻ വാടകയ്ക്കെടുത്ത ഒരു തോണിയിൽ നടത്തിയ അതിസാഹസികമായ യാത്ര നമുക്ക് നെഞ്ചിരിപ്പോടുകൂടി മാത്രമേ വായിക്കാൻ കഴിയൂ. പക്ഷേ വായിച്ചു തീരുമ്പോൾ ആ പാറ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ആ പാറയേക്കാൾ ഒരുപക്ഷെ ഉറച്ചുപോയ നമ്മുടെ ഹൃദയങ്ങളെ അത് അലിയിപ്പിക്കുകയാണ്. മനസ്സ് നിറയെ കരുണ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുകയാണ് ഈ അധ്യായം. തുടർന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് അഗസ്ത്യാർകൂടമാണ്. അവിടെയാണ് നീർക്കളികൾ പാടുന്ന ഒരു ദിക്ക് പ്രതീക്ഷിച്ച് വിമൽ റോയിയും കൂട്ടരും പോകുന്നത്. അഗസ്ത്യകൂടം, മൃതസഞ്ജീവനി പോലും മറഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശം. അവിടെ ഒരു തീർത്ഥാടനം പോലെ അവർ മുമ്പോട്ട് പോകും. മെല്ലെ മെല്ലെ മല കയറുന്നു. മഴയ്ക്ക് മുന്നേയുള്ള മഞ്ഞിറങ്ങി വഴി മറയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കണ്ണിന് മുമ്പിൽ കോടമഞ്ഞ് കോട്ട കെട്ടുമ്പോഴും അവരുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിളക്കമാണ്. അത് മാനവികതയുടെ തിളക്കമാണ്. ഈ യാത്രകൾ ഉടനീളം മാനവികതയാണ്. ഈ യാത്രകൾ ഉടനീളം കരുണയാണ്, സ്നേഹമാണ്, സൗഹൃദമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സൈന്ധവ ബുക്സ് പുറത്തിറക്കി. തൊട്ടടുത്ത ദിവസം കരുനാഗപ്പള്ളിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രസാദനം നിർവഹിച്ച നീർക്കളികൾ പാടുമൊരു ദിക്ക് കാണാം വിമൽ റോയിയുടെ പുസ്തകം. ഏറെ സന്തോഷത്തോടെ ഞാൻ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
0: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
2: സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും 1000 ബലിപെരുന്നാൾ ആശംസകളോടെ എന്റെ റേഡിയോ 91.2.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വവുമായി ബലിപെരുന്നാൾ. ഏവർക്കും ആശംസകൾ.

0: പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഈ പുണ്യദിനത്തിൽ ഏവർക്കും എന്റെ റേഡിയോ 91.2 ബലിപെരുന്നാൾ ആശംസ.

0: speechless. What is happening to me? Is this love at first sight?
1: ഹേ വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിൽ

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: മരിച്ചു കഴിഞ്ഞപ്പോ കൊച്ചുരാമനെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയാ പറയുന്നത്?
1: അത് ഞാനും കേട്ടു. കുറെയൊക്കെ അവനെ പുച്ഛിച്ച് തള്ളിയൊരു പോലും പൊക്കി പൊക്കി അങ്ങ് പറച്ചിലായിരുന്നു.
0: അപകടത്തിൽ പെട്ടുകിടന്ന എത്രയോ പേരെ അവൻ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അവൻ ജീവിച്ചിരുന്ന കാലത്ത് നല്ലത് പറഞ്ഞു കേട്ടിട്ടില്ല.
1: അവനെ കുറിച്ച് പറയുന്നത് മുഴുവൻ അവൻ കല്യാണം കഴിക്കാതിരുന്നതും കിട്ടുന്ന കാശ് കണ്ടമാനം ചെലവാക്കി എന്നൊക്കെയായിരുന്നു.
0: അവൻ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരാണോ? പിന്നെ അവൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് അവൻ തീരുമാനിക്കും.
1: കള്ളി പിടിച്ച് നാട്ടുകാർക്ക് തലവനെ ഉണ്ടാക്കാൻ നടക്കുന്നില്ലല്ലോ.
0: എന്തെല്ലാം സഹായം നാട്ടുകാർക്ക് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാനും കാണാനും ആരുമില്ലാത്ത ശിശുപാലനെ മരണം വരെ അവൻ നോക്കി.
1: പിന്നെ വേറൊരു തരത്തിൽ അവൻ ഭാഗ്യവാനാ. കുറഞ്ഞ കിടന്നപ്പോഴാ മരിച്ചിരുന്നെങ്കിലേ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നേനെ.
0: അതെ, നെഞ്ചുവേദന വന്നപ്പോ വല്യച്ഛൻ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നില്ല.
1: ഏത് അർദ്ധരാത്രിക്ക് ആര് എന്ന് വിളിച്ചാലും അവൻ ചെല്ലുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് മരണവീട്ടിൽ നിന്ന് ചിലര് ചർച്ച ചെയ്യുന്നു അവന്റെ പേരുള്ള വസ്തു ആർക്ക് കിട്ടുമെന്ന്.
0: ആ സമയത്തൊക്കെ ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ എങ്ങനെ തോന്നുന്നു?
1: പണ്ട് ശേഖരൻ അപകടത്തിൽ പെട്ട് ചോരൊലിപ്പിച്ചു കിടന്നപ്പോഴേ ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും നോക്കിക്കൊണ്ട് നിന്ന് കൊച്ചുരാമൻ ഓടിച്ചെന്ന് ഗോരിയെടുത്ത് എതിരെ വന്ന കാറിന്റെ നടുക്ക് കയറി അവൻ നിന്നു ആ രോഗിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു.
0: അയ്യോ, അക്കാര്യം മരണ വീട്ടിൽ പറഞ്ഞു.
1: ചെയ്ത നല്ല കാര്യങ്ങൾ പറയുന്നവരുമുണ്ട്, കൂട്ടത്തിൽ ഫോണിലൂടെ ഒച്ചത്തിൽ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നവരുമുണ്ട്.
0: അയ്യോ, ചില മനുഷ്യർക്ക് ഔചിത്യം ഇല്ലാതെ പോയാൽ എന്തോ ചെയ്യും.
1: എന്തോ ആയി സുജാത, പണിയൊക്കെ?
2: ഓ, എല്ലാം ഒരുവിധം പൂർത്തിയായി അമ്മാവ.
0: അടുത്ത വർഷത്തേക്ക് വീട് പണി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി കാശായേനെ.
2: ശരിയാ അമ്മാവി, എല്ലാ ഐറ്റത്തിനും വില കൂടുന്നതല്ലാതെ ഒന്നിനും വില കുറയുന്നില്ല.
1: സാധനത്തിന് വില കൂടുന്ന പോലെ ഒരു കുലിയും കൂടും.
2: എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. അതിൽ കുറെ കാശ് എന്റെ ഇന്ന് പോയമ്മാവ.
1: അതെന്തുകൊണ്ടാ അബദ്ധം പറ്റിയേ?
2: പെയിന്റ് അടിക്കാൻ നമ്മളെ സോമരാജനെ വിളിച്ചായിരുന്നു. അവൻ വീടെല്ലാം നോക്കിട്ട് പറഞ്ഞ് വർക്ക് ഇങ്ങ് കോൺടാക്ട് തന്നേക്കാൻ. അയലത്തുകാരനല്ലയോ, വർക്ക് ഞാൻ ഇങ്ങ് കോൺടാക്ട് കൊടുത്ത്.
1: എന്നിട്ട് സമയത്ത് പണി പൂർത്തിയാക്കിയില്ലയോ?
2: പണിയൊക്കെ കൃത്യസമയത്ത് പൂർത്തിയാക്കി, പക്ഷെ തുക പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
0: കോൺടാക്ട് എടുത്ത സമയത്ത് പറഞ്ഞ തുകയേക്കാൾ കൂടുതൽ ചോദിച്ചോ?
2: അമ്മാവി, എത്ര രൂപയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞ് നമ്മളൊക്കെ തമ്മിൽ കണക്ക് പറയേണ്ട കാര്യമുണ്ടോന്ന്.
1: അത് ശരി, അയലത്തുകാരല്ലയോ, താൻ പാർക്കും കൊടുത്ത്.
2: അതെ, അവസാനമേ അവൻ പറഞ്ഞ തുക ഞാൻ എണ്ണി കൊടുത്ത്.
1: എടോ, തന്റെ വീടിന്റെ അത്രയുള്ള സേന സാറിന്റെ വീട്ടിലും സോമരാജനായിരുന്നല്ലോ പെയിന്റിംഗ് നടത്തിയത്. ആ സേന സാറിനോ നീ എന്നും തിരക്കാഞ്ഞ എന്താ?
2: തിരക്കേ അമ്മാവാ, ഞാൻ ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോ തന്നെ സാറിന്റെ മുഖം അങ്ങ് വാടി.
0: തന്റെ കാശ് അധികം പോയ കാര്യം ആലോചിച്ചായിരിക്കും.
2: അല്ല അമ്മാവി, സേന സാറിന്റെ വീട്ടിലും അവൻ വർക്കെടുത്ത് ഒരു ചുമട് കാശും അവൻ മേടിച്ചു. സാറ് ആ കാര്യം പുറത്ത് ആരോടും പറഞ്ഞില്ല.
0: അങ്ങേര് പാവം മനുഷ്യനായതുകൊണ്ടും വലിയ അഭിമാനി ആയതുകൊണ്ടും പുറത്ത് പറഞ്ഞില്ല.
1: ഏത് കടന പെയിന്റ് എടുത്തെന്ന് നീ അന്വേഷിച്ചോ?
2: ഞാനത് ചോദിച്ചപ്പോ പണിയൊക്കെ വൃത്തിയാക്കി തന്നാ പോരായെന്നാ മറുപടി പറഞ്ഞത്. അത് ഞാനങ്ങ് വിശ്വസിച്ചു.
1: എടാ, കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ചിലര് വഞ്ചിക്കും, എന്നാ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത് അമിത ലാഭം എടുക്കാത്തവരും ഉണ്ട്.
0: ഇതൊരു അനുഭവ പാഠമായിരിക്കണം. ഏത് വർക്ക് ആർക്ക് കൊടുത്താലും തുക പറഞ്ഞിട്ട് വേണം ഏൽപ്പിക്കാന്.
1: അവൻ നിന്നെയും സേന സാറിനെയും മാത്രമല്ല പലരെയും ഇതുപോലെ പറ്റിച്ചു കാണും.
2: അതെ, സേന സാർ ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷേ വെട്ടി വീണവരാരും പുറത്തു പറഞ്ഞില്ല.
0: പുറത്തു പറയണം, കുറെ പേരെങ്കിലും അറിയണം. മേലാൽ ഇമാതിരി പണി ചെയ്യുന്നവനെ ആരും ജോലി ഏൽപ്പിക്കരുത്.
1: പിന്നെ വഞ്ചിച്ച് കാശ് മേടിച്ചവരാരും ഗരി പിടിച്ചിട്ടില്ല. വീഡിയോ പിടുത്തക്കാരൻ മോഹൻദാസിന്റെ അനുഭവം അറിയാമല്ലോ.
0: അതൊന്നും കണ്ടാലും കേട്ടാലും ആരും പഠിക്കത്തില്ല. വഞ്ചന വിദ്യയാക്കി വെച്ചവർ തനത് ശീലം മാറ്റില്ലൊരിക്കലും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളമണി, വിദ്യാസാഗർ. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും 1000 ബലിപെരുന്നാൾ ആശംസകളോടെ എന്റെ റേഡിയോ 91.2.
4: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. കേരളത്തിൽ നിന്ന് ബലിപെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം ബന്ധുക്കളെയും അയൽ വീട്ടുകാരെയും സന്ദർശിക്കും. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിന്റെ ത്യാഗസ്മരണയിലാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗൾഫ് നാടുകളിൽ ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ. ബക്രീദ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. SSLC യോഗ്യത നേടിയവരിൽ 62% പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള കണക്കാണിത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപേക്ഷാ സമർപ്പണം തുടങ്ങിയത്. ജൂൺ 3 വരെ സ്വീകരിക്കും. സാങ്കേതിക തടസ്സമുണ്ടാകാഞ്ഞതിനാലാണ്

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ രണ്ടാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ്. ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ഫലമായിട്ടെത്തി. ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ അറിവുള്ളത്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെയല്ലേ അവിടത്തേക്ക് 300 പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളും 50 പോലീസ് ഉണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലേ നമ്മളുടെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
0: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം വി.പി. സുഹൈബ് മൌലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാടെത്തി സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാടെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൌരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണി വീട്ടിലെത്തി.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16th നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്രഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134th പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് S പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
4: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല പല പ്രോജക്ടുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമർ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പലവിധ പ്രോജക്ടുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്തു നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: 28 കൊല്ലമായിട്ട് നമ്മൾ ഈ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിനൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റബാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീൻ ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സകെ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോകെ പ്രതി സംവേദനശീല വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജൈസി നെയ് ചുനൌതിയാ സാമനെ ആ രഹി. ഇൻ നെയ് ചുനൌതിയോ സെ നിപടനെ കെ ലിയേ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി

0: പങ്കാളിത്തം നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ സിബിഎസ്ഇ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തിരക്കായിട്ടുള്ള രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും.

തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി യുഎസ് ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം യുഎസിനുള്ള ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് 97.83 ഡോളറിൽ എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് 92.22 ഡോളറിൽ എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഹായ് ഹലോ നമസ്കാരം. എന്റെ റേഡിയോ 91.2 ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം നാട്ടുകാരിയും നമ്മുടെ പ്രിയപ്പെട്ട ഗായികയുമായ അഷ്ഫിയ അൻവറാണ്. ഹായ്, സ്വാഗതം, പെരുന്നാൾ ആശംസകൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ പെരുന്നാൾ എങ്ങനെയാണ്?
1: പെരുന്നാളല്ലേ, അപ്പോ പെരുന്നാൾ ഒരുക്കങ്ങള് എല്ലാം കഴിഞ്ഞു. അപ്പോ നല്ല ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷായിട്ടിരിക്കുന്നു,
0: ഇങ്ങനെ പോകുന്നു. അപ്പോ പെരുന്നാളെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വളരെ സ്പെഷ്യൽ ആണല്ലേ, നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു. ശരിക്കും ഈ തിരക്കിട്ട ലൈഫില് നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം കിട്ടുന്നത് ഇതുപോലെയൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോ ഈ ഒരു ടൈമില് എന്തായാലും പാട്ടുകാരിയാണല്ലോ, അപ്പൊ നമുക്ക് പാട്ടിലൂടെ തന്നെ തുടങ്ങാം. ഒരു പാട്ട് പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്.

0: സൂപ്പറായിട്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു പാട്ട്. അപ്പോ ആശ്വികുട്ടി, ഈ പാട്ടൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്?
1: ഞാന് എനിക്ക് സെലക്ട് ചെയ്തിരുന്നത് വാപ്പ തന്നെയാണ്. അപ്പൊ അതെടുത്ത് പഠിക്കും. അതന്നെ
0: വീട്ടില് പാട്ടൊക്കെ പാടാറുണ്ടോ എല്ലാരും?
1: ആ വീട്ടില് വാപ്പ പാടും
0: പാടും. വേറെ ആരും?
1: അനിയനും മൂത്തനിയനും പാടും.
0: അശ്വി ഇപ്പൊ എന്താണ് പഠിക്കുന്നത്?
1: ഞാനിപ്പോ ബി എ മ്യൂസിക്, സ്വാതിർനാൾ കോളേജ് ട്രിവാൻഡ്രം.
0: സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല തിരക്കായിരിക്കും അല്ലെ? എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ?
1: ഇപ്പൊ നമുക്ക് എക്സാം നടക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ ഒന്നാം തീയതി തൊട്ട് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും.
0: ഈ തിരക്കിനിടയിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു ഈ പഠനത്തിനിടയില്?
1: അത് ശനി ഞായറുമാണ് മെയിൻ ആയിട്ട് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത്. പിന്നെ ക്ലാസ് കിട്ടിയതൊന്നും പ്രോഗ്രാമിന് പോകുന്നില്ല. നേരത്തെ ഫസ്റ്റ് ഇയറില് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ പോകുന്നില്ല.
0: നമ്മള് കേൾക്കുമ്പോ പാട്ടല്ലേ സിമ്പിൾ ആകും എന്നാണോ അശ്വിക്ക് എന്താ തോന്നുന്നത്? പഠിച്ചു വന്നപ്പോ എന്താണ്, ടഫാണോ?
1: തീർച്ചയായും നല്ല ടഫാണ്. എല്ലാരും പറയും നല്ല എളുപ്പമാണ് എന്ന് പറയും, പക്ഷെ അല്ല, നല്ല പാടാണ്.
0: നല്ല പാടാണ്, പാട്ട് പാടാണ്. ഓക്കെ, അപ്പോ അശ്വിക്ക് എങ്ങനെയുള്ള പാട്ടുകൾ പാടാനാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് എല്ലാ പാട്ടുകളും, എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടാൻ ഇഷ്ടമാണ്. ഞാന് എല്ലാ പാട്ടും
0: പാടും. ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അശ്വി ആദ്യം ഏത് പാട്ടായിരിക്കും പാടുന്നത്?
1: എനിക്ക് കൂടുതൽ ഇഷ്ടം ഹിന്ദി സോങ്സ് ആണ്.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം എന്റെ റേഡിയോ 91.2 നമ്മളോടൊപ്പം ഉള്ളത് അഷ്ഫിയ അൻവർ ആണ്.
1: അപ്പോ ഈ പാട്ടിന്റെ ലോകത്ത് എന്തായാലും അഷ്ഫിയ വളരെ ലക്കിയാണ്. കാരണം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടിന്റെ ലോകത്ത് അഷ്ഫിയ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോ കുറെ സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ അഷ്ഫിയക്ക് കഴിഞ്ഞു അല്ലെ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതാണ്? അങ്ങനെ നോക്കുമ്പോ
2: ഇപ്പോ അടുത്തിടെ വെച്ച് പറയാണെന്നുണ്ടെങ്കില് അതിരടി ഫിലിമില്ലേ, അതില് നമ്മള് കോളേജിൽ നിന്നായിരുന്നു കോറസ് കൊടുത്തിരുന്നത്. അതാണ് എനിക്ക് ഇപ്പോ അടുത്ത സമയത്ത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കില് ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഭരത എന്ന മൂവിയിലും പാടാൻ സാധിച്ചു. ഇത് രണ്ടാണ്.
1: അപ്പോ ഭരത എന്ന മൂവിയിൽ ഏത് പാട്ടാണ് പാടിയിട്ടുള്ളത്?
2: ഭരത എന്ന മൂവിയില് പാട്ട് സിനിമ റിലീസ് ആയിട്ടില്ല. അപ്പോ സസ്പെൻസ് ആണ്.
1: അപ്പൊ ആദ്യം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്കാണ് തരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ഫിയ ഞങ്ങളുടെ കുട്ടിയാണെന്ന് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാല്ലേ. പാടാൻ നമുക്ക് പാടാമെന്ന എന്റെ റേഡിയോ 91.2 സംഘടിപ്പിച്ച പ്രോഗ്രാമിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അന്ന് തന്നെ അഷ്ഫിയ വളരെ മനോഹരമായിട്ട് പാടുമായിരുന്നു. ശരിക്കും പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അഷ്ഫിയയുടെ കാര്യത്തിൽ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അഷ്ഫിയക്ക് വളരെ സപ്പോർട്ടാണ് അഷ്ഫിയുടെ ഫാദർ. വളരെ സപ്പോർട്ടാണ്. ശരിക്കും ലക്കി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ ആ ഒരു കാര്യത്തിൽ?
2: തീർച്ചയായിട്ടും എന്റെ പേരന്റ്സ് തന്നെയാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് ഇടയ്ക്ക് തോന്നുന്നു.
1: അഷ്ഫിയെ കുറിച്ച് നമ്മൾ പറയുമ്പോ അഷ്ഫിയ വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ട് അല്ലെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തരംഗമായി ഒരുപാട് പേര് ഷെയർ ചെയ്ത ഒരു പാട്ടുണ്ട്, ദൈവദശ ഒമ്പാടി അല്ലെ. അപ്പോ ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു?
2: അതെന്ന് പറഞ്ഞാല് ആദ്യം ഞാന് എന്റെ അബ്ബയുടെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിനായിരുന്നു പാടിയത്. അത് ആ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അങ്ങനെ അത് വൈറലായി. അങ്ങനെ കാട്ടിലമ്പലത്തിൽ ക്ഷണിച്ചു. അങ്ങനെ അവിടെ ഗസ്റ്റ് ആയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ അവിടെ കൈതപ്രം സാറും അതുപോലെ തന്നെ വർക്കല ശിവഗിരിയിലെ സ്വാമി ശുഭകാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നേരിട്ട് അവര് പാട്ട് കേട്ടു, എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ നേരിട്ട് എനിക്ക് വർക്കല ശിവഗിരിയില് പാടാൻ അവസരം തന്നു. അങ്ങനെ 3 ദിവസവും പാടി. അങ്ങനെയാണ് അത് വൈറലായത്. അങ്ങനെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി തുടങ്ങിയ കൊറേ സെലിബ്രിറ്റീസ്, VIP ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുന്നിലൊക്കെ പാടാൻ സാധിച്ചു. അങ്ങനെയാണ് അത് വൈറലായത്.
1: എത്ര വയസ്സ് മുതൽ സംഗീതം പഠിക്കുന്നുണ്ട്?
2: ഞാന് കൊച്ചിലെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് മിസ്സിന് വേറെ ജോലി കിട്ടി. അങ്ങനെ അത് മാത്രല്ല, കുറച്ച് റീസൺസ് കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ പിന്നെ ഞാൻ ഇപ്പൊ പഠിക്കുന്നുണ്ട്, ഇപ്പൊ കോളേജില് പഠിക്കുന്നുണ്ട്.
1: ഈ സംഗീതം പാട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ അതോ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ?
2: പഠിക്കുന്നുണ്ട്. ഞാൻ മൃദംഗവും വയലിനും പഠിക്കുന്നുണ്ട്. നമുക്കവിടെ സബായിട്ട് കോളേജിലുണ്ട്.
1: കോളേജിൽ തന്നെ ഉണ്ട്. ഓപ്ഷൻ ആയിട്ടാണോ, മറ്റൊരു ഓപ്ഷൻ ആയിട്ടാണോ ഇത് വരുന്നത്?
2: അത് നമുക്ക് എടുത്ത് പഠിക്കേണ്ട സംഭവം തന്നെ. മൈനറും MDC എന്നും പറഞ്ഞ് രണ്ട്, ഇപ്പൊ FAUGP ആണ്, 4 വർഷത്തെ കോഴ്സ് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എടുത്ത് പഠിക്കണം.
1: ഓക്കെ, അതുകൊണ്ട് എന്തായാലും അതും അതിന്റെ ഭാഗമായിട്ട് പഠിച്ചു പോകണം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG-wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: 91.2 ഈ പെരുന്നാൾ ദിനത്തിൽ വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മളോടൊപ്പം ഉള്ളത് അശ്വിയ അൻവർ ആണ്.
1: പാട്ട് രംഗത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഒരു ഫേവറേറ്റ് സിംഗർ എന്ന് പറയുന്നത്?
2: എനിക്ക് ശ്രേയ ഘോഷാൽ മാമിനെയാണ് ഇഷ്ടം. പിന്നെ മലയാളത്തില് ചിത്രാമ്മയെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്,
1: ഒരുപാട് ഇഷ്ടമാണ്. ഇവരുടെ പാട്ടുകളിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്?
2: ശ്രേയ ഘോഷാൽ മാമിന്റെ പാട്ട് പാടാൻ പറഞ്ഞാല്

0: അപ്പോ ഈ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേജ് ഈ ഒരു പ്രോഗ്രാം കാണാൻ വരുന്നവർ എന്തായാലും പാട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും പാട്ടുകളൊക്കെ കുഴപ്പിച്ചിട്ടുണ്ടോ?
1: അങ്ങനെ പാട്ടുകൾ കുഴപ്പിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ഇപ്പൊ ചിലപ്പോ നമുക്ക് അറിയാത്ത പാട്ടായിരിക്കും, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടുപോയിട്ടുണ്ട് ശരിക്കും.
0: ഓക്കെ, ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ കൂടുതലായിട്ട് ഹിന്ദി തന്നെയാണോ ചൂസ് ചെയ്യാറുള്ളത്?
1: അങ്ങനെയല്ല, എല്ലാ പാട്ടുകളും നോക്കും, എല്ലാ പാട്ടുകളും പാടും. പക്ഷെ കൂടുതലും ഇപ്പൊ മാരേജ് ഫംഗ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ കൂടുതൽ ഇറക്കുന്നത് ഹിന്ദി സോങ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഹിന്ദി സോങ്സിനോട് പ്രത്യേക താല്പര്യം.
0: ഓക്കെ, അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് സോങ്സ് ഉണ്ടല്ലോ, അത് പാടാറുണ്ടോ?
1: തീർച്ചയായും.
0: ഏത് പാട്ടാണ് ഇപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാടുന്നത്? ഒരു ഫാസ്റ്റ് നമ്പർ.

0: ഓക്കേ. ഇതിനിടയില് പുറത്ത് പോയി പ്രോഗ്രാം ഒക്കെ ചെയ്തു അല്ലേ? അതെങ്ങനെയായിരുന്നു? എന്തിന്റെ ഭാഗമായിട്ട് പോയതാണ്?
1: അത് പ്രവാസി കൂട്ടായ്മ, ഒരു കൂട്ടായ്മ അങ്ങനെ വിളിച്ചിട്ട് പോയതായിരുന്നു. ഇപ്പോ സൗദിയിലാണ് പോയത്. ഇപ്പോ ലാസ്റ്റ് ആയിട്ട് പോയത് ഡേയില് ഫസ്റ്റ് പോയി, ഇപ്പൊ റിയാദിലാണ്.
0: ഇപ്പൊ റിയാദില് പോയി. ശരിക്കും അതൊക്കെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കേ, അപ്പോ ഈ പാട്ട് ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പാട്ടുകാരി ആകാൻ തന്നെയാണോ ആഗ്രഹം?
1: തീർച്ചയായും.
0: ലൈഫിൽ ഏറ്റവും ഇനി അച്ചീവ് ചെയ്യണം എന്ന് അത്രക്ക് കഠിനമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്?
1: ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ഇപ്പൊ ഞാൻ പഠിക്കുന്നില്ലേ, അത് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് എനിക്ക് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറണം നല്ല ആഗ്രഹമാണ്. ഞാൻ പഠിക്കുന്നത് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്.
0: ഓക്കേ, അപ്പോ ഈ പഠിക്കുന്നതിൽ പ്രോഗ്രാം ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉണ്ടോ?
1: പഠിക്കുന്നതിനിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്നതിലാണോ? അങ്ങനെ വരാറില്ല. കാരണം വെച്ചാല് ശനി ഞായറാണ് ഞാൻ പ്രോഗ്രാം എടുക്കാറ്. പിന്നെ അത്യാവശ്യ പ്രോഗ്രാം വരാന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് വരും. എന്നാലും പഠിക്കാനുണ്ടാവും, കൊറേ പഠിക്കാനുണ്ടാവും. അപ്പം ഇടയ്ക്കൊക്കെ ക്ലാസ് മിസ്സാവുമ്പം
0: തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
1: തീർച്ചയായിട്ടും എല്ലാരും തിരഞ്ഞെടുക്ക, നല്ലതാണ്. എല്ലാരും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോളേജ് തന്നെയാ. സോ അത് ഇരുന്നാൽ എല്ലാരും വന്ന് പഠിക്കുക, നല്ല കോളേജാണ്. എല്ലാവർക്കും നല്ലൊരു ഭാവി അവിടുത്തെ ക്യാമ്പസ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ മറ്റുള്ള കോളേജിനെ കാട്ടി തികച്ചു വ്യത്യസ്തമായിട്ട് തന്നെയാ വരുന്നത്. കാരണം നമ്മുടെ കോളേജിൽ എന്ന് പറയുമ്പോ കുറച്ച് കൂടുതൽ ട്രഡീഷണൽ ആയിട്ട് ആണ്. ഇപ്പൊ പ്രോഗ്രാംസ് ആയാലും അല്ലാതെ ആയാലും ഡ്രസ്സിംഗ് രീതിയിലായാൽ തന്നെ മൊത്തം ട്രഡീഷണൽ. നമുക്ക് ഇപ്പം ജീൻസ് ടോപ്പ് അങ്ങനൊന്നും പറ്റത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കച്ചേരികൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ ഓരോരോ പ്രോഗ്രാംസ്, കച്ചേരി ടൈപ്പ് അങ്ങനത്തെ പ്രോഗ്രാംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കൂടുതലും വരാറുള്ളത്. മറ്റുള്ള ക്യാമ്പസിനെ പോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. അത് മെയിനായിട്ട് ഉള്ളൊരു കാര്യമാണ്. പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആണ്, നല്ല സ്ട്രിക്റ്റ് ആണ്. കുഴപ്പമില്ല, നല്ല കോളേജാണ്, നല്ലതായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ടീച്ചർമാരെല്ലാരും മിസ്സുമാരെല്ലാരും നല്ല കമ്പനിയാണ്.
2: എന്തായാലും നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാം.

0: വിശേഷങ്ങൾ പങ്കുവച്ചും പാട്ടുപാടിയും കൂടെയുള്ളത് അശ്വ്യ അൻവറാണ്.
1: അപ്പൊ പെരുന്നാളാണ്, നമ്മളിങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളും അതിനിടയിൽ മറ്റു വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുപാട് മാപ്പിളപ്പാട്ടുകളുണ്ടല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇത് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ച് ആഗ്രഹിച്ചിരിക്കായിരിക്കും. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു മാപ്പിളപ്പാട്ട് പാടാമോ?
2: തീർച്ചയായും.

0: ഈ സ്കൂളിലെ കാലഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഈ മാപ്പിളപ്പാട്ട്?
1: അതെ അതെ. കലോത്സവം ഒരു 9, 10, 11 ക്ലാസ് കൊച്ചിലെ മത്സരിക്കാറുണ്ടായിരുന്നു. സ്റ്റേറ്റില് പോയി, അങ്ങനെ 3 വർഷത്തോളം ഫസ്റ്റ് വാങ്ങി. കലോത്സവത്തിലും കേരളോത്സവത്തിലും മെയിൻ ആയിട്ടുള്ള ഐറ്റം മാപ്പിളപ്പാട്ട് തന്നെയായിരുന്നു. മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
0: ഈ ഒരു പാട്ട് തന്നെയാണോ കണ്ടിന്യൂസ് ആയിട്ട്?
1: അല്ല,
0: വ്യത്യസ്തമായ പാട്ടുകളൊക്കെ പാടാറുണ്ട്. കൊറേ പാട്ട് അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യുന്നതാണോ അതോ എഴുതി വെച്ചിട്ടാണോ പാടുന്നത്? എങ്ങനെയാണ്?
1: അല്ല, ഞാനത് കാണാതെ പഠിക്കുക.
0: പറ്റാത്തോണ്ട് ഓക്കെ. അപ്പൊ ആ മത്സരത്തിൽ പാടി ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ?
1: ഇപ്പോഴും ഇഷ്ടമുള്ള പാട്ടുണ്ട്.
0: ഏതാണ് ആ പാട്ട്?
1: അത് മൊളിന കദറാബി എന്ന് പറയുന്ന പാട്ടാണ്.

0: സൂപ്പർ, നല്ല രസമുണ്ട് ഒരു പ്രാസം വെച്ച് ഇങ്ങനെ പാടുന്നത് കേൾക്കാൻ, നല്ല രസമാണ്. ശരിക്കും എനിക്കിന്റെ വാക്കുകളൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞത്?
1: ശരിക്കും പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇത് അറബി മലയാളം ഒരു മിക്സ് ആണ്, തമിഴും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന അതാണ് ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ അതായത് മത്സരത്തിന് പങ്കെടുക്കുമ്പോ പാടുന്ന മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോ വ്യത്യാസമുണ്ട്.
0: മറ്റു
1: തമിഴും അറബിയും മലയാളം ഒക്കെ കൂടി ചേർന്നിട്ടുള്ള
0: സംഭവം ആർക്കും മനസ്സിലാകരുത്.
1: കൊറേ അർത്ഥങ്ങളുണ്ട് ഇതില്.
0: എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റിയാലിറ്റി ഷോ കല്യാണങ്ങൾ അല്ലെ, എനിക്ക് തോന്നുന്നു കുറച്ച് വടക്കോട്ടൊക്കെ പോകുമ്പോഴുള്ള കല്യാണങ്ങൾക്കൊക്കെ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. വളരെ
1: രസമായിട്ടുണ്ടായിരുന്നു.
0: നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ. ഓക്കെ, അപ്പോ ഇതുപോലെ എനിക്ക് മറ്റൊരു പാട്ട് കൂടി പാടിത്തരുമോ? നല്ല രസമുണ്ട് കേൾക്കാൻ.

മൂടി വണ്ടിറകുത്ത കറുപ്പ് പെരുപ്പം മിന്നുന്നേ, മൂടഞ്ഞിട്ട് കുരുത്ത കെട്ട ചിട്ടാൽ മിന്നുന്നേ, സ്വർഗത്താലമേല.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% off ഓടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ റേഡിയോ 91.2 ബക്രീദ് സ്പെഷ്യൽ വിശേഷങ്ങളിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് അശ്വി അൻവറാണ്.
8: അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ വിശേഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്.

0: ഉമ്മയുടെ വീട്ടിലും പോവും, ഉമ്മയുടെ വീട്ടിലും പോവും, പാപ്പയുടെ വീട്ടിലും പോവും, അതുപോലെ തന്നെ ഉമ്മേന്റെ ഉമ്മയുടെ വീട്ടിലും പോവും. പക്ഷെ അങ്ങനെ പോവും, അങ്ങനെ പോകുമ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ കുറെ റിലേറ്റീവ്സ്, നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാര്, അതുപോലെ തന്നെ നമ്മള് പെരുന്നാളുടെ തലേദിവസം നമ്മളിരുന്ന് മൈലാഞ്ചി ഇടുന്നതും, അതെ അതെ അതെ, ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മള് പെരുന്നാള് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാനൊന്നും തോന്നത്തില്ല. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റില്, നമ്മൾ പെരുന്നാളാണെങ്കിലും എല്ലാരെയും ഒന്ന് കാണിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം.
1: ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അടുത്തുള്ള കൂട്ടുകാരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നത് ചെറുപ്പത്തിലൊക്കെ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ റിലേറ്റീവ്സും കസിൻസും ഒക്കെ എല്ലാവരും ഉണ്ടാവും അല്ലെ, ഒരു ആഘോഷം തന്നെയാണ് എല്ലാവരും ഒത്തുകൂടി.
2: അതിന്റെ ഒരു സന്തോഷത്തിന് നമുക്കൊരു പാട്ടിലേക്കും കൂടി പോവാം.

0: അപ്പോൾ ഈ ഒരു പെരുന്നാളും അതുപോലെ വളരെ വളരെ സ്പെഷ്യൽ ആയിരിക്കട്ടെ, ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഫിയ അൻവർ ആണ്. താങ്ക് യു.
1: Thank you.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
5: Stay tuned, Radio 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: You're listening Enter Radio 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവാ.

മൈലാഞ്ചി ചുവപ്പിന്റെ മുഞ്ചുമായി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വരവായി. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ബലി പെരുന്നാൾ ദിനത്തിന്റെ മനോഹരമായ രാത്രിയിലാണ് ബലി നൽകുന്നത്. മൃഗത്തെയല്ല, മൃഗം കേവലം പ്രതീകം മാത്രമാണ് ബലി നൽകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങളെയാണ്, ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളെയാണ്. പ്രിയപ്പെട്ട ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നൽകിയ ദൈവത്തിനു വേണ്ടി ബലി നൽകാൻ ഒരു മടി കാണിക്കാത്ത ഒരു പിതാവിന്റെയും മാതാവിന്റെയും മകന്റെയും കഥയാണ് ബലി പെരുന്നാൾ നമ്മുടെ ഓർമ്മയിൽ നിറയ്ക്കുന്നത്. അല്ലേ? ആ ബലി പെരുന്നാളിന്റെ രാത്രിയിൽ ജീവിതത്തിന്റെ ത്യാഗനിർഫലമായ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ജീവിതം കൊണ്ട് ബലി നൽകിയവരുണ്ട്. സ്വന്തം സ്വപ്നങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങളൊക്കെ എല്ലാവരുടെയും സന്തോഷത്തിനായും തൃപ്തിക്കായും ബലി നൽകിപ്പോയ ഒരുപാട് മനുഷ്യരെ കൂടി ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. ഈ മനോഹര രാത്രിയിൽ നമുക്ക് അല്പനേരം സംസാരിക്കാം, മനോഹരമായ പാട്ടും കേൾക്കാം. ഇത് എൻ്റെ റേഡിയോ.

വലിയ പെരുന്നാൾ ഇന്ന് എല്ലാവരും പറയുമെങ്കിലേ എങ്ങനെ വലുതായെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഈദുൽ ഫിത്തർ എന്ന പെരുന്നാൾ ആഘോഷം. ഇത് ഈദുൽ അദ്ഹ എന്നാണ് അറിയപ്പെടുന്നത്. വലിയ പെരുന്നാളാണോ വലിയ പെരുന്നാൾ ആയതോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഈദുൽ അദ്ഹയുടെ കഥയിൽ ചരിത്രത്തിൽ ഒരു മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന സമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളും സന്ദേശങ്ങളുമുണ്ട്. ഒരു പ്രവാചകന് തന്റെ വാർദ്ധക്യ കാലത്ത് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു മകൻ ജനിക്കുന്നു. അങ്ങനെയുള്ള ഒരു മകന്റെ ജനനം എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ? കാത്തുകാത്തിരുന്ന് ആറ്റുനോറ്റിരുന്ന് എന്നൊക്കെ പറയാവുന്ന ഒരു മകൻ. പിതാവിന്റെ പേര് ഇബ്രാഹിം, മകന്റെ പേര് ഇസ്മായിൽ, ഉമ്മായുടെ പേര് ഹാജിറ. ഇത്രമേൽ ഇഷ്ടത്തോടെ ജനിക്കുന്ന മകനെ സന്തോഷത്തോടെ വളർത്തുന്നതിനിടയിൽ സൃഷ്ടാവിന്റെ കൽപ്പന വരുന്നു. ആ മകനെ നീ ബലി നൽകുക, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥനകളും ഇഷ്ടങ്ങളും ഒക്കെ ചോദിക്കുന്നത് കൂടുതൽ കൂടുതൽ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ടാണ്, കൂടുതൽ കൂടുതൽ സന്തോഷങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. എന്നാലേ ഇത്രമേൽ പ്രിയപ്പെട്ട ഒരു ഇഷ്ടത്തെ സമർപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്തായിരിക്കും സാധാരണ സംഭവിക്കുക? എന്നാലേ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അങ്ങനെ പറഞ്ഞത് സൃഷ്ടാവ് തന്നെയാണെങ്കിൽ അതനുസരിക്കാൻ ഭാര്യയുടെ നിർദ്ദേശം. അങ്ങനെ തന്നെയാണ് തന്റെ നാഥൻ പറഞ്ഞതെങ്കിൽ ചെയ്യാൻ മകനും വാപ്പായോട് പറയുന്നു. ഒടുവിൽ കടലിരുമ്പുന്ന വേദനയോടെ ആ മകനെയും ഭാര്യയെയും കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കുന്നു, ബലി നൽകാൻ തയ്യാറാവുന്നു. അപ്പോൾ സംതൃപ്തനായ ദൈവത്തിന്റെ അരുൾപ്പാടുണ്ടാകുന്നു. നിന്റെ സമർപ്പണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, മനുഷ്യനെയല്ല, അതിന് പകരമായി നീ ഒരു മൃഗത്തെ നൽകിയാൽ മതിയാകും. അങ്ങനെയാണ് മൃഗത്തെ ബലി അർപ്പിക്കുന്നതിൻ്റെ ചടങ്ങ് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ മൃഗത്തെയുമല്ല, കേവലം പ്രതീകം മാത്രമാണ്. മനുഷ്യൻ്റെ സമർപ്പണത്തെയും അതിൻ്റെ സ്വത്വത്തെയും ബാക്കി എല്ലാ വികാരത്തിനും ദൈവികതയും സ്ഥാപിക്കുന്ന ഒരു പരമമുഹൂർത്തമായ കർമ്മമാണ് ഈ ബലിതർപ്പണം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ബലികളും വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളും വിവിധ മതങ്ങളിലുണ്ട്. അതിൻ്റെ മറ്റൊരു രീതിയാണ് ഈ ബലി പെരുന്നാളിൽ കാണുന്നത് അല്ലേ? ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സന്തോഷങ്ങളുടെ ഓർമ്മകൾ ഒരുപാടുണ്ട് പെരുന്നാളിന്. ഇന്നെല്ലാം മാറിയതുപോലെ സ്വാഭാവികവും മനോഹരമായ പഴയ കാലത്തിന്റെ അനുഭവങ്ങളൊക്കെയും ഇന്ന് നല്ല ഓർമ്മകളാണ്. മൈലാഞ്ചി പിച്ചാൻ പോകുന്നതും ആ മൈലാഞ്ചി കൈകളിലണിയുന്നതും നല്ലൊരാഹാരത്തിനായി കാത്തിരിക്കുന്നതും പുതിയൊരു ഉടുപ്പിനായി കൊതിച്ചു വാങ്ങുന്നതുമൊക്കെ ഒരുപാട് ഓർമ്മകൾ നിറയുന്ന മനോഹരമായ നിമിഷമാണ്. അതൊക്കെ ഇന്ന് മാറി. സന്തോഷത്തിന്റെ പുതിയ നിർവചനങ്ങൾ വന്നു. ആധുനികതയുടെ സുഖമുള്ള ഈ കാലത്തിന്റെ പുതിയ കാഴ്ചകൾ വന്നു. പഴയതാണ് നല്ലതെന്ന് ഓർത്ത് കരുതി നിൽക്കാനാകില്ല കേട്ടോ. കാരണമേ പഴഞ്ചനെന്ന് വിളിച്ചു കളയും എല്ലാവരും. പുതിയത് മാത്രം പറഞ്ഞ് പുതുമയെ തേടി പോകാനുമാവില്ല. പഴയത് മറന്നുപോയ നന്ദികേടിന്റെ ബാക്കി പത്രവും അതിനിടയിലൂടെ വേണം ശരികൾ തേടി മുന്നോട്ട് പോകാൻ. ഈ പെരുന്നാൾ കാലവും അത്തരം ചില ശരികൾ കണ്ടെത്താൻ നല്ല ദിനമായി മാറട്ടെ എന്നാണ് ഉള്ളിൽ നിറയുന്ന പ്രാർത്ഥന. സമർപ്പണത്തിന്റെയും ത്യാഗോജനമായ ജീവിതത്തിന്റെ ഓർമ്മകളായി വിറക്കുന്ന നന്മകൾക്കായി ചില സമർപ്പണങ്ങൾ നമുക്കായി വിനിയോഗിക്കപ്പെടുമെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് മറക്കാതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹൃദ്യമായി ഈ ദിനം കടന്നു പോകുമ്പോൾ അതിന്റെ ഉള്ളിലെ കേവലം ഭൗതികമായ കാഴ്ചകളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത് അനുഭവങ്ങൾക്കപ്പുറത്ത് എല്ലാ ആഘോഷങ്ങളുടെയും ആത്മീയമായ സുഖവും അനുഭൂതിയും നമ്മുടെ ഹൃദയത്തിൽ ചേർന്നെടുത്താണ് അതിന്റെ പൂർണ്ണത അല്ലേ.

0: പെരിനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ഓർമ്മകളുടെ താളികളിൽ ഹൃദയത്തിൽ പതിഞ്ഞ ചില പേരുകളായി, കണ്ണു നനയ്ക്കുന്ന ഓർമ്മകളായി ചിലതും പെരുന്നാളിൻ്റെ ബാക്കിയാണ്. എനിക്കുമുണ്ടായിരുന്നു ഒരുമ്മ. പെരുന്നാൾ ദിനമാകുമ്പോൾ തലേന്ന് രാത്രി തന്നെ രണ്ട് കൈയിലും മൈലാഞ്ചിയും ഇട്ട് അതിരാവിലെ കുളിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് തണുത്ത പച്ചവെള്ളത്തിൽ കുളിച്ച് വസ്ത്രം ധരിച്ച് പെരുന്നാൾ ദിനം ഉണർന്നു വരുമ്പോൾ കാത്തിരുന്നൊരുമ്മ. ഇത്തവണത്തെ പെരുന്നാളിന് ആ ഉമ്മ എനിക്ക് ഒപ്പമില്ല. അതുപോലെ ഒരുപാട് ഉമ്മമാർ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഓർക്കലും കൂടി ഇല്ലാതെ എന്താണ് പെരുന്നാൾ? പള്ളിക്കാട്ടിലേക്ക് മൈലാഞ്ചി ചെടിയായി നിറഞ്ഞങ്ങനെ പൂത്തുലച്ച് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവർ കൂടിയാണ് നമ്മുടെ പെരുന്നാൾ. മറക്കാതിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശംസകൾ.

സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായ വലിയ പെരുന്നാൾ ദിനം വീണ്ടും നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സന്തോഷ നിമിഷത്തിൽ മനസ്സിനെയും ഓർമ്മകളെയും സംഗീതത്തിന്റെ മധുരത്തിലൂടെ കൊണ്ടുപോകാൻ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. യെസ്, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് അവിടെ പാടിയ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്കൂ, മനസ്സിനകത്ത് പള്ളിയുണ്ടാക്കൂ, അതിലേത് ജാതിക്കും കേറാമെന്നാക്കൂ, അതിവേഗം നിസ്കാര പായവരിക്കും. പാട്ടിങ്ങനാണ്. പാട

ഈ വരികളിലൊക്കെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്നേഹവും സമാധാനത്തോടെയും നല്ലൊരു ദിവസം നേരുകയാണ് എല്ലാവർക്കും. എല്ലാവർക്കും എൻ്റെയും ഗാനമഞ്ജരിയുടെയും വക വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ വലിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സംഗീതത്തിൻ്റെ സാന്ദ്രമായ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. യെസ്, ഇത് എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിക്കൂ. അപ്പോൾ നിങ്ങൾ വിളിക്കും, നല്ല നല്ല മനോഹരമായുള്ള പാട്ടുകൾ ചോദിക്കുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗമായിക്കോട്ടെ.

0: യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബിയും ഗാനമഞ്ജരിയാണ്. എന്നൊരു നല്ലൊരു ദിവസമാണ്, അതിൻ്റെ പവർഫുൾ ആയിട്ട് നമ്മളിങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടാ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? പെരുന്നാൾ എങ്ങനുണ്ട്? അടിച്ചു പൊളിച്ച്. ഓഹോ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ചില്ലി സിനിമയ്ക്കകത്ത്. ചില്ലി സിനിമയ്ക്കകത്ത് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടേ?
1: ഒരു വട്ടം കൂടി.
0: ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഒളിക്കുന്നുവോ മിഴിക്കുമ്പോൾ ഈ ഗാനം ഒന്ന് വെച്ച് തരണേന്ന് സുനിൽ പള്ളിമൺ ചേട്ടൻ ചോദിച്ചിരിക്കണം. അപ്പോൾ സുനിൽ ചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ഈ പാട്ടും കേൾക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: നമ്മളങ്ങനെ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വിളിക്കണം നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഡെഡിക്കേഷൻസും പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം.
1: ഹലോ, നമസ്കാരം നിതിൻ.
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ ചേട്ടാ,
1: ആ
0: എങ്ങനെയുണ്ടായിരുന്നു വലിയ പെരുന്നാൾ?
1: വലിയ പെരുന്നാളെല്ലാം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇന്ന് അവധിയായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ട്.
0: എല്ലാരുമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ?
1: എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇനി എന്റെ റെഡിയിൽ നിന്നൊരു പാട്ടും കൂടി കിട്ടിയിട്ട് വേണം
0: ആ സന്തോഷം കൂട്ടാൻ. അല്ലേ,
1: സന്തോഷം ഇത്തിരി കൂട്ടാൻ വേണ്ടിട്ട്.
0: ഓക്കെ, ഇനി ഏത് പാട്ടാണ് കേൾക്കാൻ താല്പര്യം?
1: എനിക്ക് ആ ഒരു തീ അവള ഒരു തീ എന്നിട്ടൊരു പാട്ടില്ലേ,
0: അനാർക്കലി എന്ന സിനിമയിലെ
1: വ്യക്തി അനാർക്കലി. ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു,
0: ഏതായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലേ.
1: അപ്പൊ ആ പാട്ട എനിക്ക് ഇന്ന് ബലിപെരുന്നാൾ ആഘോഷത്തിനോട് അനുബന്ധിച്ചിട്ട് കേൾക്കേണ്ടത്.
0: ഇത് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ബലിപെരുന്നാൾ ആഘോഷിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ആനന്ദം തിലാവുന്നവരുടെ വക ഇത് സമ്മാനിക്കുന്നു.
0: ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ അതെ, കറക്റ്റ്.
0: ഓക്കെ ചേട്ടാ, എന്നിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, സന്തോഷം.
0: ഓക്കെ ശരി. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് കുസൃതിക്കാറ്റ് എന്ന മൂവിയിലെ വേനൽ പക്ഷി തിങ്കൾ പാടി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് വിനുചേട്ടൻ. അപ്പോൾ വിനുചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നമ്മളങ്ങനെ വീണ്ടും ഇവിടെ തിരികെയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് ഇതേപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കാനായിട്ട് വേഗം തന്നെ നമ്പർ ഡയൽ ചെയ്തോളൂ, 9544700092. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ എടുക്കാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് വിളിക്കുന്നത്?
1: നമസ്കാരം,
0: ഇതാരാണ് വിളിക്കുന്നത്?
1: മറന്നുപോയില്ല,
0: പക്ഷെ നമ്മളെ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പേരറിയണ്ടേ? ഷൈജ. അമ്മ എവിടുന്ന
1: വിളിക്കുന്നേ? പുതിയ
0: അല്ല, സ്ഥലം പറയൂ. ആലിംഗടം. ഓക്കെ, അപ്പോൾ ഷൈജ അമ്മയ്ക്ക് ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ?
1: എനിക്ക് ഇന്ന് ജില്ലയിലെ പാട്ട് വേണം.
0: ജില്ല, നമ്മുടെ വിജയുടെ സിനിമയിലെ അഭിനയിച്ച സിനിമയിലെ പാട്ട് അല്ലേ? ഇപ്പോൾ അമ്മയ്ക്ക് ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ?
1: എല്ലാ
0: ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുന്നു.
0: ഓക്കെ,
1: അപ്പൊ എല്ലാവർക്കും,
0: അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേക്കാം കേട്ടോ. ഓക്കെ ശരി. ഇതോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. ഇന്ന് ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. എനിക്ക് ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മക്കാ മദീന എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സ്നേഹത്തോടെ ചേരാവളി ശിവൻചേട്ടൻ കായംകുളം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: എന്താ ചൂട്? ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരിക്കുകയാണ്. അതെ, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബ്യവും ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളായി കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7000912. എനിക്ക് കുറെ തവണയായിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, നിതിനാണോ അതോ മിഥുനാണോ എൻ്റെ പേരെന്ന്. എൻ്റെ പേര് നിതിൻ എന്നാണ്, NITHIN DAS, നിതിൻ ദാസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇനി ആരും തെറ്റിച്ചെന്ന് പറയുന്നത് മിഥുൻ എന്നല്ല, എൻ്റെ പേര് നിതിൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ. ഇതിനിടയ്ക്ക്

0: വിളിക്കാണ്.
1: ഇന്ന് ഏത് പാട്ട് ആദർശന് കേൾക്കണ്ടേ?
0: നമുക്ക് കലാഭവൻ മണിയുടെ ഒരു അടിച്ചുപൊളിയൊരു നാടൻ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കൊറേ തവണ വിളിക്കുന്നുണ്ട് കേട്ടോ, കിട്ടില്ലേ?
1: ഇന്നാണോ വിളിച്ചേ?
0: അല്ല, നമ്മൾ സ്ഥിരം കേൾക്കുന്നത്, നമ്മളിവിടെ റേഡിയോ സെറ്റ് ചെയ്ത് കേറ്റേക്ക് വന്നാലും ഞാൻ സ്ഥിരം ഈ പരിപാടി
1: കേൾക്കുന്നുണ്ടല്ലേ.
0: അന്നേരം നമ്മള് കൊറേ പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പല കോളിലും വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്പർ ബിസി ആയി പോവാണ്.
1: മറ്റേ കോള് വേറൊരു കോള് വരുമ്പോഴേ നമുക്ക് കിട്ടത്തില്ല.
0: അതാണല്ലേ. അപ്പൊ നമുക്ക് ഈ കലാഭവൻ മണിയുടെ ഒരു
1: നല്ലൊരു പാട്ട് കേൾക്കണം അല്ലേ,
0: അടിച്ചുപൊളിയൊരു ഗാനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഓക്കെ, ഇതാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
0: നമ്മുടെ വർക്ക്ഷോപ്പിലെ എല്ലാവരും ഉണ്ട്, സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്, അവരുടെ എല്ലാം
1: ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ
1: ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്, എനിക്ക് വേണ്ട പാട്ട് ഉന്നാലെ ഉന്നാലെ എന്ന തമിഴ് പടത്തിലെ ജൂൺ പോണാ ജൂലൈ കാറ്റേ എന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: അങ്ങനെ മണിച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് നമ്മൾ തിരികെ ഇവിടെ വന്നിരിക്കുകയാണ്. ഗ്യാസ് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പിയോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ പാട്ടുകൾ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ വേഗം ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: കൃഷ്ണ.
0: കൃഷ്ണ, എവിടുന്നാ വിളിക്കുന്നത്? കുരിശുമൂട്ടിൽ നിന്നും. കൃഷ്ണക്കിന്ന് ഏത് പാട്ടാ വേണ്ടേ? ഐ ലവ് യു മമ്മി. ആ പാട്ടാണോ? പാട്ട് പാടുവോ കൃഷ്ണ? അന്നൊന്ന് പാടിയേ.
1: കുട്ടിയിലെന്താണ് പച്ചമങ്ങ പരുത്ത മങ്ങ അത് വീട്ടിലെന്താണ് മേടിച്ചമോളെ മേടിച്ചമോളെ വിശക്ക് വന്നിഞ്ഞാലോ
0: കൊള്ളങ്കട്ടോ. നന്നായിട്ട് പാടി കേട്ടോ കൃഷ്ണ. പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അമ്മയ്ക്ക് വേണ്ടിയാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? ആണല്ലേ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇതാ നമുക്കൊരു മെസ്സേജും കൂടെ ഉണ്ട്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഷിയാസ് കായംകുളം. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽറ്റർ വാങ്ങട്ടെ?
2: പിന്നെ തീർച്ചയായും വാങ്ങണം.
1: എവിടെ നിന്ന് വാങ്ങാനാ?
2: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽറ്റർ വെക്കാം.
1: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
2: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
9: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
11: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് RJ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9554-700-912. അപ്പോൾ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9554-700-912. വേഗം തന്നെ വിളിച്ചോളൂ. കോളുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് എനിക്കറിയാം. ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കോൾ വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതെ വരുന്നത്. സോ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? അതിനായിട്ട് ചേട്ടാ, ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചോ. ഇന്ന് ഏത് പാട്ടാ ഇന്ന് കേൾക്കാൻ താല്പര്യം?
12: പുലരിപ്പൂ
11: പോലെ ചിരിച്ചും, അതാ ആ പാട്ടാണോ? ആ സിനിമയുടെ പേരെന്ന് പറയാവോ?
12: സത്യം പറഞ്ഞാൽ വിശ്വസിക്കും.
11: സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഓക്കെ. ആരും വിശ്വസിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞിട്ട്? എല്ലാരും വിശ്വസിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. ഇന്ന് ഈ പാട്ടാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ
12: ചേട്ടാ?
11: ആർക്കാ? ടീമിന് മുഴുവനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. ഇതാ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, പെരിയോനെ റഹ്മാനെ എന്ന ഗാനം വെച്ച് തരണേ. ഏവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മണികണ്ഠൻ തഴവിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മണികണ്ഠൻ ചേട്ടൻ, നമുക്ക് ഈ പാട്ട് വെച്ചുകൊടുക്കാം. ആടുജീവിതം എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. വേഗം തന്നെ വിളിക്കൂ, ഗാനമഞ്ചരി ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് വേഗം വരാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: അല്ലമീൻ.
0: അല്ലമീൻ എവിടുന്നാ വിളിക്കുന്നേ? മാലിമയിൽ നിന്ന്. അല്ലമീനെ
1: ഹലോ
0: കേക്കാവോ?
1: കേക്കാം.
0: ആ അല്ലമീനെ, പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: അടിപൊളിയായിരുന്നു. അല്ലമീൻ അവിടെ തന്നെ ഇരുന്നോണം കേട്ടോ. അല്ലമീൻ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിട്ട് വ്യക്തമാവുന്നില്ല ചിലപ്പോഴൊന്നും.
1: ഓക്കെ
0: കേട്ടോ, അതുകൊണ്ട് മാറരുത്. ആ ഇനി അല്ലമീൻ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇന്ന് ഒരു മാപ്പിളപ്പാട്ട് വേണം. അന്ന് വെച്ച് തന്നില്ലേ ഒരു മാപ്പിളപ്പാട്ട്?
0: പാട്ട് പറയൂ.
1: അല്ലാഹുവിന്റെ ദൂതരായ മാപ്പിളപ്പാട്ട്.
0: ആ പാട്ട് ഇത് ഏത് ആൽബത്തിനകത്താന്ന് അറിയാവോ? ഇത് ഏത് ആൽബത്തിലെ പാട്ടാണെന്ന് അറിയാവോ?
1: അറിഞ്ഞൂടാ.
0: അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നിതിൻ ചേട്ടനാണോ?
0: അതെ അതെ അതെ,
1: എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറയൂ.
1: എനിക്ക് എന്റെ ഉമ്മാക്കും പാപ്പാക്കും എല്ലാവർക്കും വീട്ടിൽ കുടുംബത്തിന് വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്,
1: മിഥുൻ ചേട്ടനും വേണ്ടി.
0: ഓ എനിക്കും ഉണ്ടല്ലേ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഐശ്വര്യ ചേച്ചിയുടെ പറയാനോ? തിരക്കിയാ.
0: ഞാൻ പറയാം പറയാം പറയാം പറയാം.
1: എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് റേഡിയോയിലെ.
0: ഓ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇതാ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ ഡാലിയ. എനിക്ക് മാണിക്യ മലരായ പൂവി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജന്റീന ഇതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ശ്യാം കായംകുളം നിന്നും. എനിക്ക് ചിത്രം എന്ന സിനിമയിലെ നഗുമോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്യാമിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എനിക്ക് വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പള്ളിമുക്കിൽ നിന്ന് നന്ദന. ഇത് ഡെഡിക്കേഷൻ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ ഈ പാട്ട് വെച്ച് തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടിട്ട് വരാം.

0: യെസ് നമ്മൾ വീണ്ടും അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ എതിരാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വിളിക്കണം. നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നിതിനാണ്
0: മോനെ. ഹലോ, ആ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ചങ്ങംകുളങ്ങരയിൽ നിന്ന്
0: റഷീദ. റഷീദ ഉമ്മ പറഞ്ഞോളൂ.
1: അന്ന് പെരുന്നാളല്ലേ, രണ്ട് നല്ലൊരു മാപ്പിളപ്പാട്ട് ഇട്ടാരോ.
0: പാട്ട് ഏത് പാട്ടാ വേണ്ടേ?
1: ഏതെങ്കിലും നല്ല ഓർമ്മ ഇട്ട്.
0: നല്ല പാട്ട് വേണമല്ലേ. ഓക്കെ, ഇതാർക്കെങ്കിലും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
1: ആ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി. ഞങ്ങൾക്കുണ്ടോ?
1: ആ, മോനുണ്ട് പിന്നെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം കേട്ടോ.
1: ആ ശരി.
0: ഓക്കെ ശരി.
1: ഓക്കെ.
0: ഈ ഒരു പാട്ടോടുകൂടി നമുക്ക്

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യു ഡി എഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യ കിട്ടിയത്. ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിംഗിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM_X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
9: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ജോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ

0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
1: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
2: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
3: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2

0: ഹൃദയത്തിന്റെ മാന്തിയുടെ സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ
1: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പരിശുദ്ധ ബലിപെരുന്നാൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിരുകളില്ലാത്ത ഉപേക്ഷിക്കലുകളുടെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പെരുന്നാൾ ദിനം നമുക്കായി നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്, കരയാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ, ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ ആ നിർവൃതിയും സന്തോഷവും അതിൻ്റെ ചരിത്രവും ആ ത്യാഗത്തിൻ്റെ സ്മരണയുമാണ് മരുഭൂമികളുടെ നടുവിലുള്ള മക്കയിൽ നിന്ന് ലോകം മുഴുവൻ കേട്ടത്. ഒരുപക്ഷെ അവസാനത്തെ പ്രവാചകനേക്കാൾ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ ഒരുപക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരിക്കും. ജീവിതത്തിൽ തൻ്റെ വാർദ്ധക്യകാലത്തിൽ ഹാജിറ ബീവിയിലുണ്ടായ ഒരു മകനെ ഒരു കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് നീ മടങ്ങാൻ നാഥൻ്റെ കൽപ്പനയുണ്ടാകും.

0: മറ്റൊന്നും നോക്കാതെ എന്റെ നാഥന്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ, ഉപേക്ഷിക്കലിന്റെ, അല്ലെങ്കിൽ ആ സൃഷ്ടാവിനെ അനുസരിക്കലിന്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് ബലിപെരുന്നാൾ നമുക്കായി നൽകുന്നത്. വളരെ ഭീകരമായ കൊടും മരുഭൂമിയിൽ ഒരു പിഞ്ചുകുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഇബ്രാഹിം നബി മടങ്ങുമ്പോൾ ആ മടക്കത്തിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ ആ ആഴം, സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയുടെ, ആരാധനയുടെ അടിയറവിൻ്റെ സന്തോഷത്തിൽ ലയിച്ചു ചേരുകയാണ്. തിരിഞ്ഞു നടക്കുന്ന തൻ്റെ ഭർത്താവിനോട്, എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുന്നത് കേട്ട് അവസാനമായി വീണ്ടും ചോദിക്കുന്നു, ഈ ഉപേക്ഷിക്കൽ നാഥന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടുമ്പോൾ, അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ഹാജിറ ബീബിയുടെ ചരിത്രവും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമൊക്കെയാണ് ഈ ബലിപെരുന്നാൾ നമുക്കായി ഓർമ്മപ്പെടുത്തുന്ന ത്യാഗത്തിന്റെ പുണ്യസ്മരണകൾ. ഇന്നും അതിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഒട്ടേറെ സംഭവങ്ങളും ചരിത്ര സ്മാരകങ്ങളും മക്കയിലും മദീനയിലുമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെയായി പോകുന്ന തീർത്ഥാടകരായ ലക്ഷക്കണക്കിന് ആളുകൾ ആ ചരിത്ര സംഭവങ്ങളെ നേരിട്ട് സ്പർശിക്കുകയാണ്. മക്ക ഈ വിശ്വാസത്തിന്റെ തലച്ചോറാണ്, അല്ലെങ്കിൽ തലയാണ്. മക്കയ്ക്കൊരു ഗർവുണ്ട്. വ്യത്യസ്തതകളുള്ള എത്രയോ സംസ്കാരങ്ങളിൽ നിന്ന്, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ കോടി ജനങ്ങളാണ് ഒരിക്കലും നിശബ്ദമാകാത്ത പദസഞ്ചലനത്തിലൂടെ ആ കഅബയ്ക്ക് ചുറ്റും വല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഭൂമിയുള്ളിടത്തോളം കാലം, പ്രപഞ്ചമുള്ളിടത്തോളം കാലം ആ തവാഫ് മുടങ്ങാതെ നടക്കുന്ന രീതിയിലുള്ള ആരാധനകൾ കൊണ്ട് ക്രമീകരിച്ചതാണ് മക്കയെങ്കിൽ മദീന ഹൃദയമാണ്. മദീന ദുഃഖത്തിന്റെ, കണ്ണീരിന്റെ, ലോകത്തിന്റെ മുഴുവൻ എത്രയോ ജനങ്ങൾ നഷ്ടപ്പെട്ട, എത്രയോ ആളുകളുടെ സ്വപ്നങ്ങൾ അടിയറവ് പറഞ്ഞ, സൃഷ്ടാവിന്റെ, നാഥന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച്, ജീവിതത്തിന്റെ യൗവനവും സമ്പത്തും എല്ലാം ബലി കഴിച്ച്, ഒടുവിൽ സൃഷ്ടാവിന്റെ തൃപ്തിക്ക് വേണ്ടി മരണമടഞ്ഞ എത്രയോ ആളുകളുടെ ചരിത്രമാണ് മദീനയ്ക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ബലിപെരുന്നാൾ ദിനത്തിലും നാം എല്ലാം വല്ലാതെ സന്തോഷിച്ച് ആഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തയ്യാറാക്കി സന്തോഷിക്കുമ്പോഴും ഹൃദയത്തിൽ നഷ്ടപ്പെടലിന്റെ സന്തോഷം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ഓർത്തു നോക്കുക, എന്തെങ്കിലും നമുക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യം ഏത് ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഉപേക്ഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? പലിശ, അല്ലെങ്കിൽ അഴിമതി, അല്ലെങ്കിൽ മോശമായ വരുമാനം, അതെല്ലാം നാഥന്റെ തൃപ്തിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തെ ബലി നൽകുന്നവർ, സ്വന്തം ചിന്തകളെ ബലി നൽകുന്നവർ. ആ ചിന്തകളും ശരീരവും വികാരവും എല്ലാം ബലി നൽകേണ്ടത് സൃഷ്ടാവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അവിടെയാണ് ബലിപെരുന്നാൾ അർത്ഥപൂർണമാകുന്നത്. അതല്ലാതെ വീണ്ടും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ സന്തോഷങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു മനസ്സും, ഒരു നിയന്ത്രണവുമില്ലാതെ എന്തും നേടുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു യുക്തിയും മനസ്സുമാണുള്ളതെങ്കിൽ ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സന്തോഷപൂർണവും ത്യാഗനിർഭരവുമായ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ബലിപെരുന്നാളായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.